ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:30. 103.6 മെഗാ ഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊലവർഷം 1201, മിഥുനം 2, 2026 ജൂൺ 16, ചൊവ്വാഴ്ച.

0: റിയൽ എഫമിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
2: കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട ഒരു സിദ്ധിയാണ് ധൈര്യം. ധൈര്യമുള്ളവനെ ധീരനെന്നും ഇല്ലാത്തവനെ ഭീരുവെന്നും വിളിക്കുന്നു. ഭീരുവായി ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. ജീവിത സാഹചര്യമാണ് ഒരുവനെ ഭീരുവാക്കുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശൂന്യമാണ്. രക്ഷിതാക്കളുടെ പെരുമാറ്റത്തിലൂടെയാണ് ചെറിയ ചെറിയ അറിവുകൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടക്കുന്നത്. നല്ല ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥകളും പാട്ടുകളും കുഞ്ഞിനെ കേൾപ്പിക്കണം. കുഞ്ഞ് വേഗം ഉറങ്ങാൻ വേണ്ടി പേടിപ്പെടുത്തുന്ന കഥ കേൾപ്പിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. മക്കമ്പള്ളി പാക്കാൻ വരുന്നേ, വരുന്നഞ്ചു കണ്ണൻ പുലി പേക്കാടൻ കൂവുന്ന കേൾക്കുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾപ്പിച്ചാൽ എന്ത് വികാരമാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാവുക? സന്ധ്യ കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പേടിയാണ് ചില കുട്ടികൾക്ക്. എന്താണ് അതിന് കാരണം? അവർ വളർന്ന സാഹചര്യം തന്നെ. ജീവിത വിജയം കൈവരിക്കാൻ ധൈര്യം ആവശ്യമാണ്. ശത്രുവിനെ കീഴ്പ്പെടുത്താനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമെല്ലാം ധൈര്യം വേണം. സത്യത്തിലും നീതിയിലും ഉറച്ചു വിശ്വസിക്കുന്നവർ ധീരന്മാരായിരിക്കും. ഭർതൃഹരി നീതിശതകത്തിൽ ധീരതയെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്ദന്തു നീതി നിപുണാഹ യതിവാസ്തുവന്തു ലക്ഷ്മീഹി സമാവിശതു ഗച്ഛതുവാ യഥേച്ഛം അദ്ദൈവവാ മരണമസ്തു യുഗാന്തരേവ ന്യായാത് പഥഃ പ്രവിചലന്തി പദം ന ധീരാഹ. നീതി നിപുണന്മാർ, അതായത് ന്യായസ്ഥന്മാർ, നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യട്ടെ, ഐശ്വര്യം വരികയോ പോവുകയോ ചെയ്യട്ടെ, മരണം ഇന്നോ ഒരു യുഗം കഴിഞ്ഞോ സംഭവിക്കട്ടെ, എങ്ങനെയായാലും ധീരന്മാർ ന്യായമായ മാർഗത്തിൽ നിന്ന് ഒരടി പോലും മാറില്ല. ഇഷ്ടാനിഷ്ടങ്ങളിൽ പതറാതെ നിൽക്കുന്നവനാണ് ധീരൻ എന്നർത്ഥം. ഒരുവൻ്റെ ധൈര്യം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഉതകിയ സന്ദർഭങ്ങൾ അനവധിയുണ്ട്. ട്രെയിൻ വരുന്നത് കാണാതെ പാളത്തിലൂടെ നടന്നു നീങ്ങിയ ചിലരെ ട്രാക്കിൽ നിന്ന് സാഹസികമായി വലിച്ചു മാറ്റി രക്ഷിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജലാശയത്തിൽ കാൽവഴുതി വീണ് മുങ്ങിത്താഴുന്ന ചിലരെ ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി രക്ഷിച്ച ചില ധീരന്മാരുടെ ചരിത്രവും നാം മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വളരെ ഉപകരിക്കും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ ദിനേശൻ.
3: ആകാശവാണി 103.6 റിയൽ എഫ്. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്കിയ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 രാവിലെ 6 രാത്രി 12 വിവരങ്ങൾ നൽകാം. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 വയസ്സായ 2 ആൺകുട്ടികൾ

ൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന പുണ്യം പകർന്ന് കിഴക്കേ നടയിലെ നവീകരിച്ച ദീപസ്തംഭം സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. മുതിർന്ന പൗരന്മാരോട് കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ് വെർദെയും ഗോൾരഹിത സമനിലയിലാണ്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇന്ന് റിയൽ എഫ്എമ്മിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആറ് പത്തിന് കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ. ആറ് 55 പരിസൻസായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാദ്വേർ. 7:20 സൈമൺ സായി ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ ജി എം സി ഓത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

0: 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ചലച്ചിത്ര ഗാനങ്ങൾ. ഒൻപത്:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം, സ്പോൺസർഡ് പ്രോഗ്രാം ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. 9:30 കയ്യൊപ്പ്, ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് പങ്കെടുക്കുന്നു. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi will arrive in Evian, France today on a two-day visit to participate in the G7 summit in the third leg of his two-nation visit. Upon arrival, French President Emmanuel Macron will formally welcome the Prime Minister. Mr. Modi will then participate in a working session of the summit on

0: നിങ്ങൾ കേട്ടത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.

ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് ജി ദേവരാജനെ നൽകി പി മാധുരി പാടിയ ഗാനം.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: പ്രഭാതവന്ദനം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഒ എൻ വിയുടെ രചന ജി ദേവരാജന്റെ സംഗീതം, ചിത്രം നീലക്കണ്ണുകൾ, പാടിയത് പി ജയചന്ദ്രൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
4: ഡോക്ടർ ശ്രീകാന്ത് കെയർ സ്മൃതിമധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദ്വീപ് എന്ന ചിത്രത്തിന് വേണ്ടി MS ബാബുരാജ് ഈണം നൽകി, P. ജയചന്ദ്രൻ പാടിയ ഗാനം, രചന യൂസഫലി കേച്ചേരി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ 9:15 മുതൽ ഭഗവത്ഗീത പഠന ക്ലാസ് ആരംഭിക്കുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വൈജ്ഞാനിക സദസ്സ് 7 മണിക്ക് ചെറുട്ടി റോഡ് MSS ഓഡിറ്റോറിയത്തിൽ. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി സെമിനാർ ഉദ്ഘാടനം KCBL മുൻ ഡയറക്ടർ പി സുരേന്ദ്ര വൈകിട്ട് 4 ചാലപ്പുറം കേസരി ഭവനിൽ നിർവഹിക്കുന്നു. ചിന്ത ആർട്സ് സെൻറ്റർ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 ഉദ്ഘാടനം മേയർ സദാശിവൻ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
9: ഇനി പ്രാദേശിക വാർത്തകൾ.
10: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി.

0: സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്കപ്പെട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പെട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്കപ്പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെൻറ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം May 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തികേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100 ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.

0: യു പി എസ് സി നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ൽ ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ൽ ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി യു പി എസ് സി അറിയിച്ചു. പരീക്ഷാഫലം യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വലകാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2-ാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ ടൈം 7:27 ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെയിൽ 22 മിനിറ്റും 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:35 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ FM ശുഭയാത്ര ആശംസകൾ.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
10: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
11: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 736 പോയിന്റ് കൂടി 76,264 പോയിന്റിലും, NSE നിഫ്റ്റി 231 പോയിന്റ് കൂടി 23,853 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 1,800 രൂപ കൂടി 111,120 രൂപയും, ഗ്രാമിന് 225 രൂപ കൂടി 13,890 രൂപയും ആയിരിക്കുന്നു.
9: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
10: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
12: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
13: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
12: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
13: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ചലച്ചിത്ര നടൻ സുകുമാരന്റെയും ചലച്ചിത്ര സംവിധായകൻ പി ജി വിശ്വംഭരന്റെയും ചരമദിനമാണ് ജൂൺ 16. ആയിരത്തി 1981 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സംഘർഷം എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാൾ സുകുമാരനായിരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ശങ്കർ ഗണേഷ് സംഗീതം നൽകിയ ഒരു ഗാനം. മുഖ്യ ഗായകൻ യേശുദാസ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
1: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
5: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ.
1: പഴയ മിഠായി തെരുവിനെയും അവിടെയുണ്ടായിരുന്ന മനുഷ്യരെയും പറ്റിയുള്ള ഓർമ്മകൾ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി പങ്കുവച്ചതിന്റെ മുൻപുള്ള ഭാഗങ്ങൾ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പല്ല് ഡോക്ടർമാർ രണ്ടുപേരുണ്ടായിരുന്നു അവിടെ, ഒന്ന് ഡൊറാനും ഒന്ന് പാറൻസും. ഈ പാറൻസ് പൽപ്പൊടിയാണ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു പൽപ്പൊടി. ഈ പാറൻസ് കെട്ടിടം പാറൻസിൻ്റെ അല്ല, പാർസി അഞ്ചുമാൻ ബിൽഡിംഗ് എന്നതിൻ്റെ പേര്. ഈ പാർസി അഞ്ചുമാൻ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നിങ്ങളൊന്ന് കയറി

നോക്കണം, അതിൻ്റെ പടികൾ കാണണം. ഇത് വളരെ ആയാസകരമായിട്ട് മുകളിലേക്ക് പോവുകയും മിഠായി തെരു മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കാനും പറ്റിയ അവസ്ഥയിൽ അന്ന് ഈ പാർസിയുടെ ഏറ്റവും വലിയ തലവൻ ചെയ്തു വെച്ചു. അവരുടെ സ്വന്തം അഗ്നിക്ഷേത്രം തൊട്ടടുത്തുണ്ട്. ഇതിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് കടയുണ്ടായിരുന്നു, എൻ്റെ ബന്ധുവിൻ്റെ ആയിരുന്നു, ടോയൊക്കെ വിൽക്കുന്നത്. അതിൻ്റെ മേലെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പല്ലു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ ഒരു വടകരയിൽ നിന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ പല്ലിന് കുഴപ്പമാവുകയോ അല്ല അയാളെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ മനുഷ്യൻ വൈകുന്നേരം ഒരു 4-4.5 മണിയാകുമ്പോഴത്തേക്കും ഒരട്ടി നോട്ടീസ് അടിച്ചിട്ട് ഈ ഡെൻ്റൽ ഡോക്ടർക്കെതിരെയുള്ള ഒരു നോട്ടീസ്. അത് ഞങ്ങൾ കടന്നു പോകുന്ന എൻ്റെ കസിൻ്റെ വീട്ടിലെ മുന്നിലാണ് നിൽക്കുക. രാത്രി 8 മണി വരെ ഈ നോട്ടീസ് ഇങ്ങനെ കൊടുക്കും. ഈ നോട്ടീസ് ഞാനിങ്ങനെ കരുതി വെച്ചിട്ട് ഏകദേശം ഒരു 100 നോട്ടീസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ആൾക്കാരിങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞ് മുട്ടായിത്തരത്ത് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചുള്ളൊരു സാധനം ഒരു കൊളംബാ സ്റ്റോഴ്സിലെ തുണിപ്പീഡിയ, കണ്ണൂർ ഷോപ്പ്. കണ്ണൂർ ഷോപ്പുകാരാണ് ആദ്യമായിട്ട് ഈ തുണി വ്യവസായത്തിൽ 100-120 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. അവരെ ബാക്കിയാളാണ് ഇപ്പോൾ ഉള്ള എല്ലാം. ഇപ്പം നസറുദ്ദീനൊക്കെ ആ കുടുംബത്തിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അളകാപുരി പോലെ തന്നെ പ്രശസ്തമായ ശാന്തഭവൻ. കുടിയേറ്റ കർഷകർ നേരിട്ട് ഓടി എത്തിക്കഴിഞ്ഞാൽ ശാന്തഭവനിൽ താമസിക്കുകയും കോർട്ട് റോഡിൽ പോയിട്ട് അണ്ടിയും മുളകുമൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് ആളാദിക്കാൻ, ഈ ആളാദെന്ന് പറയുന്ന അവിടുത്തെ മസാല ദോശയും ദോശയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ആളാദാണ്. അങ്ങനെ 2 സ്ഥലമേയുള്ളൂ. ഒന്ന് കോമളം. ഈ കോമളത്തിലെ അന്നത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ ചാപ്സ്, മട്ടൻ ചാപ്സ്, പൊറോട്ട, പുട്ട്, വെള്ളയപ്പം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ശങ്കരൻ ബേക്കറി 100 കൊല്ലം മറ്റേ തികഞ്ഞു. ശങ്കരൻ ബേക്കറിയിൽ ആൾക്കാർ പോവാതിരിക്കില്ല. പിന്നെ ഇതിലൊക്കെ മുമ്പ് വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, കുട്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്. നമ്മളുടെ ഇപ്പോഴത്തെ നാടക നടനും സിനിമാ നടനുമായ സുരേഷ് ബാബു അവിടെ ഇരുന്നിട്ട് മരുന്ന് വിൽക്കുന്ന കാലം ഞാൻ അതിലേ കടന്നു പോയത് കണ്ടതായിട്ട് ഇപ്പോഴും അവൻ ഓർമ്മിക്കാറുണ്ട്. അവിടെ രാത്രി മരുന്ന് കിട്ടുമായി. പാമ്പ് കടിക്കുള്ള മരുന്ന് കിട്ടുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. അത് ഈ കുട്ടൻ ബ്രദേഴ്സുകാർ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കുട്ടൻ ബ്രദേഴ്സിൻ്റെ മുതലാളി ഉണ്ടാക്കിയതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ കുളം. അവിടെ നോക്കിയാൽ കുട്ടൻ ബ്രദേഴ്സിൻ്റെ പേര് കാണാം. പിന്നെ ഗുജറാത്തികൾ ഏറ്റവും കൂടുതൽ ദീപക് സ്റ്റോഴ്സ്, പങ്കജ് സ്റ്റോഴ്സ്. പങ്കജ് സ്റ്റോഴ്സിൻ്റെ തുണിപ്പീഡിയയിലെ ഒരു ബന്ധുവായിട്ടാണ് ആദ്യമായിട്ട് മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട രാധികയെ കല്യാണം കഴിച്ച് ദൂരദേശത്തേക്ക് കൊണ്ടുവന്ന് പങ്കജ് ബുലാനിയുടെ ആരോ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. മിഠായി തെരു എന്ന് പറയുന്നത് ഒരു ലോകമാണ്. ആ ലോകം ഇന്ന് വിളിച്ചു പറഞ്ഞ് തുണിപ്പീഡിയ ആ രീതിയിലായിപ്പോയി. പണ്ട് വൈറ്റ് ഷോപ്പിൽ പോകാം, ഡ്രസ് ലാൻഡിൽ പോകാം, പെസഫിക് സ്റ്റോറിൽ പോകാം. ഈ പെസഫിക് സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ അന്ന് കോയമ്പത്തൂർക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. പെസഫിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ 2 നിലയാണ്. അവിടെ ഏതൊക്കെ വേണോ എല്ലാം അതൊക്കെ പോയി. പെസഫിക് സ്റ്റോറിൻ്റെ മുകളിൽ പോയാൽ പട്ട് തിരഞ്ഞു പോയാൽ അങ്ങോട്ട്. അന്ന് പിന്നെ പട്ട് കിട്ടണമെങ്കിൽ തളിയിൽ പോകണം, ശിവപ്രസാദ് എന്ന് പറയുന്നത്. അതിലുപരി പട്ടുകൾ ശേഖരിച്ച ക്ഷണ ഇവരാണ്, പെസഫിക് സ്റ്റോറുകാരാണ്. അതേമാതിരി മൂക്കുപൊടിക്ക് വേണ്ടി മാത്രം ആളുകൾ പോകുന്ന ഒരു മുട്ടായിത്തൊരു കട ഉണ്ടായിരുന്നു. അയാളൊരു വലിയ ഈ ചിരട്ടയിലിങ്ങനെ പൊടിയിട്ടിട്ട് 3 തരം സുഗന്ധരാജ്യം എന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പേര്. ഈ സിഗരറ്റ് പാക്ക് അന്ന് ഒരു ഭാഗം സിൽവറും ഒരു ഭാഗം ബ്രൗൺ പേപ്പറും ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മടക്കി 4 ആക്കി തരും. ഇത് വാങ്ങുന്ന ഞങ്ങൾ അപ്പോൾ തുടങ്ങും തുമ്മാൻ. ഈ അതൊരു വല്ലാത്ത രസമാണ്. ഇതേ കോർട്ടോട് തന്നെയായിരുന്നു ഏറ്റവും പ്രശസ്തനായ മാരാര് പുസ്തക വിൽപ്പന, ടൂറിംഗ് ബുക്ക് സ്റ്റാൾ. അത് മിഠായിത്തെരയുടെ തുടക്കമാണ്. അന്നൊരു ചെറിയ കടയായിരുന്നു. ഈ മാരാരുടെ TVS അവിടെ നിന്ന് വളർന്നിട്ടാണ് മുതലക്കുളത്തെത്തിയത്. മാരാര് മിഠായിത്തെരുവിലൂടെ സൈക്കിള് ചവിട്ടി നടന്നിട്ട് പുസ്തകം വിറ്റ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാരാര് കിഡ്സൺ കോർണറിന്ന് വളഞ്ഞ് മാനാഞ്ചിറയിലേക്ക് വരുന്നതിൻ്റെ അവിടുന്ന് നേരെ ഒരു റോഡുണ്ടായിരുന്നു, മാനാഞ്ചിറയുടെ തിണ്ണകൾ. അതൊരു അസാധ്യ റോഡ്. അത് നഷ്ടപ്പെട്ടത് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. അന്ന് ടാഗോർ പാർക്ക് ഒരു വശത്തും ഓപ്പോസിറ്റ് അൻസാരി പാർക്കുമായിരുന്നു. ഈ പാർക്കിലൂടെ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടത്തേക്കൊക്കെ എത്താം. ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് അവിടെ ഈ BM ഗേൾസ് ഹൈ സ്കൂളിൻ്റെ തിരച്ചല്ല്. മയിലെണ്ണക്കാരുണ്ടാവും, ഒരു 10-20 ചത്ത മയിലിനെ ഇങ്ങനെ വെച്ച് ഒരു പ്രത്യേക വേഷം. അത് പിന്നീട് ഫാൻസി ഡ്രസ്സിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മയിലെണ്ണക്കാരനും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മയിലെണ്ണനെ കുറിച്ചൊന്ന് എഴുതാലോ. അങ്ങനെ ഞാനും ഫോട്ടോ എടുത്തു.

0: ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് ഇവർക്ക് കൊടുത്തു. അന്ന് തന്നെ എൻ്റെ പത്രത്തിൽ കാലിക്കറ്റ് ടൈംസിൽ വലുതായിട്ട് മയിലണ്ണൻ്റെ ഒരു വലിയ വാർത്തയൊക്കെ വന്നു. ഈ വാർത്ത ഫ്രെയിം ചെയ്തു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര ഓർമ്മപ്പെട്ടിട്ട് വേറെ എവിടെയോ എത്തിയപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഈ മയിലെണ്ണ ഭയങ്കര കച്ചടഞ്ഞ് മലയാളികൾ മുഴുവൻ ഈ മയിലെണ്ണ വായിക്കുകയാണ്. വായിച്ച് കഴിഞ്ഞ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇയാളെ. അപ്പോൾ അയാളിങ്ങനെ എന്നെ നോക്കി, ഞാനും നോക്കി. അപ്പോൾ ഒരു മലയാളം എഴുത്ത് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വായിച്ചു നോക്കുമല്ലോ, ഈ ഇവരെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെടുത്ത് നോക്കുമ്പോൾ ശ്രീകുമാർ എഴുതിയ ലേഖനാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഈ മുട്ടായിത്തരി എനിക്ക് തന്നൊരു വലിയ പബ്ലിസിറ്റിയാണ്. അന്നത്തെ ഇന്നത്തെ പോലെ ഓടാനൊന്നുമില്ല. ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ? ആ മയിലെണ്ണക്കാരൻ ഈ സാധനം കാണിച്ചിട്ടായിരുന്നു. ഈ എൻ്റെ സർട്ടിഫിക്കറ്റാണ് അവർ കാണിച്ചത്. ശരിക്കും എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചന്തകളിൽ വരുന്ന സാധനങ്ങൾ മുഴുവൻ ഈ പാളയത്തിനും മുട്ടായിത്തരത്തിനും ഇടയിലുള്ള സ്ഥലമാണ് ഇവർ ഉപയോഗിക്കുക. അന്ന് ഇന്നത്തെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അതിൽ വരുന്ന ഭയങ്കര ഭീകരമായൊരു ജന്തു പാമ്പുകളാണ്. പാമ്പിന് ഇപ്പം ഭയങ്കര ഇപ്പം ജനം മുഴുവൻ പാമ്പിന് പിന്നാലെ എടുക്കുക ഫോട്ടോ എടുക്കാൻ. പക്ഷെ അന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ ഇവിടെ ഒന്നും ഓടണ്ട. ഇതിൻ്റെ ഒരു വേറൊരു കഥ പറയാം. എനിക്കൊരു മാധവേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സാധാരണക്കാരായിട്ടുള്ളൊരു ബന്ധമുള്ള അയാൾക്കും ഒരു അല്പം സ്വല്പം മാനസിക അസുഖമൊക്കെ ഉണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ പ്രസ്സിലെ ഏറ്റവും നല്ല കമ്പോസിറ്ററായിരുന്നു മാധവേട്ടൻ. മാങ്കാവ് സ്വദേശിയായിരുന്നു. ഒരു കാക്കി ഡ്രസ്സും ഒരു ഇതിട്ടിട്ടു. എനിക്ക് പലപ്പോഴും ഭക്ഷണമൊക്കെ മിഷൻ ഓഫീസിലേക്ക് കൊണ്ടുതരുന്ന ഒരാൾ. ഇയാൾ പോലീസ് സ്റ്റേഷനും ടൗൺ പോലീസ് സ്റ്റേഷനായിട്ട് നല്ല ബന്ധമായിരുന്നു. പഴയ പോലീസുകാർക്കൊക്കെ അറിയാം. എല്ലാ സഹായം ചെയ്തു കൊടുക്കും, ഭക്ഷണം പിടിച്ചു കൊടുക്കും. പിന്നെ ഈ പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാർക്ക് രാവിലത്തെ ഒരു ചായ ഉണ്ട്, അത് അവിടുന്ന് വാങ്ങി അത് കൊണ്ടു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു എസ് ഐ മാറി. എസ് ഐക്ക് ഇയാളുടെ ഒരു സ്വാധീനം, എസ് ഐനേക്കാളും വലിയ സ്വാധീനം മാധവേട്ടനുണ്ടോയെന്നൊരു സംശയം തോന്നിപ്പോയി. പാവം ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ മാധവേട്ടൻ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം നിർത്തില്ല. ചായ വേണമെന്നൊക്കെ ചോദിക്കുക. ചായ കൊണ്ടിട്ട് അങ്ങനെ ഒരു ഒബീഡിയൻ്റ് ഒന്നുമില്ല ഇയാൾക്ക്. അയാൾ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ, നീ അനക്ക് ചായ വേണമെന്ന് ചോദിക്കുന്നത്? അപ്പോൾ വന്ന പാടന്നെ മാധവേട്ടൻ ഇയാളോടൊരു വലിയ ഒരു വലിയ സുഖം പോരാ. അയാൾക്ക് അതിലേറെ സുഖം പോരാ മാധവേട്ടനോട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാധവേട്ടനെ കണ്ടു. പറഞ്ഞു, പുതിയ എസ് ഐ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ ഞാൻ അറിഞ്ഞു, പത്രക്കാർ വേഗം അറിയുമല്ലോ. ടൗൺ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഓഫീസ്. ഉടനെ മാധവേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന് അയാൾക്കൊരു പണി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, മാധവേട്ടൻ എത്ര ഈ ഉദ്യോഗം വന്നിട്ട് നിങ്ങൾ എന്ത് പണി കൊടുക്കുക? അല്ല, എനിക്കൊരു സമ്മാനം കൊടുക്കാമല്ലോ. മാധവേട്ടൻ ഉടനെ സമ്മാനം വാങ്ങാൻ പോകുന്നു. എങ്ങോട്ടാണ് പോയതൊന്നും അറിയില്ല. വൈകുന്നേരം 3 മണിയാകുമ്പോൾ എനിക്കെൻ്റെ ഓഫീസിൽ നോക്കിയാൽ ടൗൺ പോലീസ് സ്റ്റേഷൻ കാണാം. അവിടെ ഭയങ്കര ജനക്കൂട്ടം. 2 പോലീസുകാർ മാധവേട്ടനെ 2 കൈയും പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്താ സംഭവം അറിയില്ല. നോക്കുമ്പോൾ എന്താ വെച്ചാൽ, മുമ്പേ പറഞ്ഞ നാഗരാജാക്കന്മാരുണ്ടല്ലോ, അതിമനോഹരമായ കൊട്ടകളുണ്ടാവും, അതിൻ്റെ അകത്താണ് പാമ്പ്. ഇതിലൊന്നും എടുത്തും കണ്ട് പൊതിഞ്ഞ് കെട്ടി നേരെ എസ് ഐൻ്റെ മുന്നിൽ സാഷ്ടാംഗം നദിച്ചിട്ട് പറഞ്ഞു, സാറ് പുതിയ ആളല്ലേ, ഞാനൊരു സാധനം നിങ്ങൾക്ക് തരികയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ തുണി എടുത്ത് മാറ്റിയപ്പോൾ നല്ല കൊട്ട, കാണാൻ ഭംഗിയുള്ള കൊട്ട, ആർക്കും ഇഷ്ടാവല്ലോ. സ്വാഭാവികമായിട്ട് കയ്യിലുള്ള വടിയുണ്ട്, 2 തട്ട് ഈ കൊട്ടയമ്മ തട്ടി. തട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പ് നേരെ പത്തി വിടർത്തി എണീറ്റ് നിന്നു. അതുമാത്രമേ മാധവേട്ടന് ഓർമ്മയുള്ളൂ. 2 കൈകൊണ്ടും പോലീസുകാർ പിടിച്ച് കൊണ്ടുപോയി മാധവേട്ടനെ കുതിരോട്ടത്ത് കൊണ്ടാക്കി. അങ്ങനെ ഈ പാമ്പ് കളിക്കാരെ കൊണ്ട് മാധവേട്ടൻ കുതിരോട്ടത്തായ കഥയും മിഠായിത്തെരുവിൻ്റെ തന്നെയാണ്. ഈ മിഠായിത്തെരുവിന് ഇനിയും കുറേ കഥകളുണ്ട്, പറയാം, ഇനിയും പറയാം.
1: ഇതുവരെ കേട്ടത് മിഠായിത്തെരുവിനെ കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നേതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട്, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
3: അപൂർവ ഗാനം.

1982 പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിൽ വിജയ് ബെനഡിക്റ്റും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഐക്കണിക് ഇന്ത്യൻ മ്യൂസിക്കൽ ഡാൻസ് ആക്ഷൻ ചിത്രമായിരുന്നു ഡിസ്കോ ഡാൻസർ. ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ ജീവിതം മാറിമറിഞ്ഞ താരമാണ് മിഥുൻ ചക്രവർത്തി. മൃഗയ എന്ന മൃണാൾ സെൻ ചിത്രത്തിലൂടെയാണ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഇന്ന് June 16 മിഥുൻ ചക്രവർത്തിയുടെ ജന്മദിനം. ലോകമെമ്പാടും 100 കോടിയിലധികം കളക്ഷൻ നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമായിരുന്നു ഡിസ്കോ ഡാൻസർ. കാലങ്ങൾക്കിപ്പുറവും ഈ ഗാനം ഇന്നും തരംഗമായി തുടരുന്നു.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
8: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യം സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
9: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
10: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഇനി കാഴ്ച ക്ലിയർ ആകും.
11: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് ഓൾ ഓഫ് യു ആർ എൻജോയിങ് എ ഡെലിഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്. ഹലോ പ്രിയ കൂട്ടുകാരെ, ഗുഡ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. വൈകുന്നേരമായി. വിദ്യയും ജയയും പരസ്പരം കടന്നുപോകുന്നു. എങ്ങനെയായിരിക്കും അവർ അഭിവാദ്യം ചെയ്യുക? ഇറ്റ് ഇസ് ഈവനിംഗ്. വിദ്യ ആൻഡ് ജയ ഹാപ്പൻ ടു പാസ് ബൈ വൺ അനാദർ. ഹൗ വുഡ് ദേ ഗ്രീറ്റ് ഈച്ച് അദർ നൗ? നമുക്ക് ശ്രദ്ധിക്കാം. ലെറ്റ് ഇസ് ലിസൺ ടു ഹൗ ദേ ഗ്രീറ്റ് ഇൻ ദി ഈവനിംഗ്.
13: Good evening, Jaya.
14: Good evening, Vidya.
13: How was your day?
14: It was wonderful. And what about you?
13: Oh, it was really awesome. Catch you later, Jaya.
14: Good evening.
13: Good evening.
12: ഈ സംഭാഷണത്തിൽ കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഹോപ്പ് യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഇൻ ദ കോൺവെർസേഷൻ യു ഹേർഡ് നൗ, ഗുഡ് ഈവനിംഗ് was said as soon as they met and also while leaving. Good evening can be used as a greeting phrase as well as a parting wish. Good evening enna phrase abhivadyamayum piriyan neramulla aashamsayayum upayogikkam. G O O D, good. E V E N I N G, evening. Good evening. Good evening എന്ന് മാത്രം പറയുന്നതിന് പകരം Good evening, how have you been എന്നോ Good evening, nice to meet you, Good evening, how do you do എന്നീ രീതിയിലെല്ലാം അഭിവാദ്യം ചെയ്യാം. Instead of just plain good evening, we may also say Good evening, how have you been, Good evening, nice to meet you, Good evening, how do you do, etc. ഗ്രേറ്റ്, വണ്ടർഫുൾ തുടങ്ങിയ പ്രതികരണങ്ങൾക്ക് പകരം റിയലി ഗുഡ്, സൂപ്പർബ്, നോട്ട് ബാഡ് എന്നും പറയാം. ഇനി എടുത്തു പറയത്തക്കതായി ഒന്നുമില്ലെങ്കിൽ നത്തിങ് ഗ്രേറ്റ്, നത്തിങ്, സെയിം ആസ് യൂഷ്വൽ എന്നൊക്കെ സന്ദർഭവും ബന്ധത്തിന്റെ അനൗപചാരികതയും അനുസരിച്ച് പ്രതികരിക്കാവുന്നതാണ്. റെസ്പോൺസസ് സച്ച് ആസ് റിയലി ഗുഡ്, സൂപ്പർബ്, നോട്ട് ബാഡ് എറ്റ്സെട്ര can be used in place of great and wonderful. Also, if the day was not particularly good or eventful, depending on the situation and the degree of informality between the two persons, one can also respond with nothing great, nothing special, same as usual, etc.
9: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
10: Samarpichathu

0: കരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.

മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: സൈനസൈറ്റിസ്, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
3: രാവിലെ എഴുന്നേറ്റ ഉടനെ തലക്ക് കനം, മൂക്കടപ്പ് കാരണം ശരിയായി ശ്വസിക്കാനാവാത്ത അവസ്ഥ, കണ്ണിന് ചുറ്റും വേദന, എത്ര മരുന്ന് കഴിച്ചാലും വീണ്ടും വീണ്ടും വരുന്ന ജലദോഷവും അലർജിയും, ഇതെല്ലാം പലപ്പോഴും ഒരു സാധാരണ ജലദോഷമായിരിക്കില്ല. അത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ സൂചനകളായിരിക്കാം. നമ്മുടെ നെറ്റിയുടെ പിൻഭാഗത്ത് കണ്ണുകൾക്കും കവിളുകൾക്കും പിന്നിലായി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വായു അറകളാണ് സൈനസുകൾ. ഈ അറകളിൽ സ്ഥിതി ചെയ്യുന്ന കോശങ്ങൾ നേർമയുള്ള കഫം ഉത്പാദിപ്പിക്കുകയും ഇവയിലൂടെ സഞ്ചരിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കാനും ഇളം ചൂട് പകരാനും ഈർപ്പമുള്ളതാക്കാനും സഹായിക്കുകയും ചെയ്യും. കണ്ണുകൾ, മൂക്ക്, ചെവികൾ എന്നീ പ്രധാന അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഈ സൈനസുകളാണ്. ഇത് തലയോട്ടിയുടെ ഭാരം കുറക്കാനും മുഖത്തും തലക്കുമേൽക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി മെച്ചപ്പെടുത്തുന്നതിനും സൈനസിന് പങ്കുണ്ട്. ഇത്രയും ഉപകാരിയായ സൈനസ് അറകളിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. തണുപ്പ്, വെയിൽ, മഞ്ഞ് എന്നിവ അമിതമായി ഏൽക്കുക, പുക, പൊടിപടലങ്ങൾ, മറ്റു രാസവസ്തുക്കൾ എന്നിവയുടെ ഗന്ധം ശ്വസിക്കുക, കൂടെ കൂടെ ജലദോഷമുണ്ടാകുക, ജലദോഷം ദീർഘകാലം നിലനിൽക്കുക, മൂക്കിൽ ദശ വളരുക, മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടാവുക, രോഗപ്രതിരോധ ശേഷി കുറയുക മുതലായവയാണ് സൈനസൈറ്റിസിനുള്ള പ്രധാന കാരണങ്ങൾ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, തണുത്ത ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നവർ, കൂടുതൽ ഉറങ്ങുന്നവർ, എപ്പോഴും താഴോട്ട് നോക്കിയിരിക്കുന്നവർ, ഉറക്കമൊഴിക്കുന്നവർ, കൂടുതൽ സമയം എ സിയിൽ ഇരിക്കുന്നവർ, പുകവലിക്കുന്നവർ എന്നിവരിലെല്ലാം സൈനസൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ആവി പിടിക്കുക, ചൂടുവെള്ളം കവിൾ കൊള്ളുക, ആഹാരം മിതപ്പെടുത്തുക, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, ഉചിതമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മുതലായവ ചെയ്യേണ്ടതാണ്. സൈനസൈറ്റിസ് ഉള്ളവർ തുളസിയും കുരുമുളകും ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഇന്ദുപ്പ് ചേർത്ത് പലവട്ടമായി സേവിക്കുന്നത് സൈനസൈറ്റിസിൻ്റെ കാഠിന്യം കുറക്കാൻ നല്ലതാണ്. തേൻ ചേർത്ത് ഇഞ്ചി നീര് കഴിക്കുന്നതും നല്ലതാണ്. സൈനസൈറ്റിസ് ഉള്ളവർ യൂക്കാലിപ്സിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും സ്ഥിരമായി വാൾനട്ട് കഴിക്കുന്നതും നല്ലതാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ സൈനസൈറ്റിസ് എന്നത് ശരീരത്തിലൊരു പ്രത്യേക ഹ്യൂമറായ ബൽഗം എന്നതിൽ അസന്തുലിതാവസ്ഥ കാരണമായി ഉണ്ടാകുന്ന അസുഖമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയുണ്ടാവുമ്പോൾ ശരീരത്തിൽ തണുപ്പ് കൂടുകയും കഫം കെട്ടിക്കിടക്കുകയും സർക്കുലേഷൻ കുറയുകയും ഇങ്ങനെ സൈനസ് ബ്ലോക്ക് ആവുകയും ചെയ്യുന്നു. യുനാനി ചികിത്സയിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഇൻഫ്ലമേഷൻ കുറക്കുക, കഫം ദ്രവിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കാറുള്ളത്. കഫം കുറയ്ക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത വളരെ എഫക്റ്റീവായ നിരവധി ഹെർബൽ മെഡിസിനുകൾ യുനാനിയിലുണ്ട്. യുനാനിയിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അർക്കജീബ് എന്ന തുള്ളിമരുന്ന് സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും ജലദോഷം, തലവേദന, കഫക്കെട്ട് പോലുള്ള രോഗങ്ങളുള്ളവർക്കും വളരെ എഫക്റ്റീവായി സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. മരുന്ന് ചികിത്സകൾക്ക് പുറമെ സൈനസൈറ്റിസ് ചികിത്സിക്കാനുള്ള വ്യത്യസ്തങ്ങളായ തെറാപ്പികളും യുനാനിയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻകിബാബ് എന്ന സ്റ്റീം തെറാപ്പി. ചില പ്രത്യേക ഔഷധ ചെടികൾ ചേർത്ത സ്റ്റീം എടുക്കുന്നതിലൂടെ മൂക്കിലെ ബ്ലോക്ക് കുറയുകയും കഫം ലൂസനായി പുറത്തേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യും. ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള പലർക്കും ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു ചികിത്സയാണ്. അതുപോലെ ബുഹൂർ തെറാപ്പി എന്ന ഔഷധ പുക ചികിത്സയും യുനാനിയിൽ ഉപയോഗിക്കാറുണ്ട്. ഔഷധ സസ്യങ്ങളുടെ പുക ശ്വസിക്കുന്നതിലൂടെ നാസൽ പാസേജ് ക്ലിയർ ആവാനും തലക്കനം കുറയാനും സഹായിക്കും. പഴയ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ബുഹൂർ തെറാപ്പി. യുനാനിയിലെ മറ്റൊരു പ്രധാന ചികിത്സയാണ് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി. പഴക്കമുള്ള അലർജികൾ, ഇടയ്ക്കിടെയുള്ള തലവേദന, തലക്കനം എന്നിവ ഉള്ളവരിൽ ഹിജാമ ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിക്കാനും കഞ്ചഷൻ കുറയാനും സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് തലയുടെ പിന്നിലും ഷോൾഡർ ഭാഗങ്ങളിലും ചെയ്യുന്ന ഹിജാമ ചില രോഗികളിൽ നല്ല ആശ്വാസം നൽകാറുണ്ട്. അതുപോലെ ദലക്ക് എന്ന തെറാപ്യൂട്ടിക് മസാജ് യുനാനിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ചില ഹെർബൽ ഓയിലുകൾ ഉപയോഗിച്ച് തല, കഴുത്ത്, നെറ്റി ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നത് സൈനസ് പ്രഷർ കുറയ്ക്കാനും റിലാക്സേഷൻ ലഭിക്കാനും സഹായിക്കും. രോഗൻ തെറാപ്പി എന്ന ഓയിൽ തെറാപ്പിയും യുനാനിയിൽ ഉപയോഗിക്കും.

0: ഉപയോഗിക്കാറുണ്ട്. ചില പ്രത്യേക ഔഷധ എണ്ണകൾ മൂക്കിനും നെറ്റിക്കും ചുറ്റും ഉപയോഗിക്കുന്നത് ഡ്രൈനസ് കുറയ്ക്കാനും ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ചില രോഗികളിൽ നുത്തുൽ തെറാപ്പി, സുക്കൂബ് തുടങ്ങിയ ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട്.
1: സൈനസൈറ്റിസ് കാരണങ്ങളും യുനാനി ചികിത്സയും വിശദീകരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
10: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
11: വെള്ളിക്കാസ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ ഗാനം പി ഗംഗാധരൻ നായർ രചിച്ച് തൃശൂർ പി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം പാടിയത് പി ലീല.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
3: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Three point six.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് മത്സ്യത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒപ്പം മത്സ്യം ആവശ്യത്തിന് കിട്ടാനുമില്ല. ആളുകൾ സാധാരണ കഴിക്കുന്ന, പൊതുവെ കുറഞ്ഞ വിലയിൽ കിട്ടുമായിരുന്ന മത്തി, അയല എന്നീ മീനുകൾക്ക് പോലും വിപണിയിൽ കിലോയ്ക്ക് 350 രൂപയ്ക്ക് മുകളിലാണ് വില. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെയാണ് മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതും വില ക്രമാതീതമായി കൂടിയതും. മീൻകൂട്ടിച്ചോറ് എന്നത് ശീലമായ മലയാളികൾക്ക് ഇനിയുള്ള 1.5 മാസം കൂടി കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. മത്സ്യത്തിൻ്റെ വിലക്കയറ്റവും ലഭ്യതക്കുറവും റെസ്റ്റോറൻറ്റ് മേഖലയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ:
4: ട്രോളിംഗ് നിരോധനം കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് മേഖലയെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലം ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തിൻ്റെ ദൗർലഭ്യം, അതുപോലെ തന്നെ അതിൻ്റെ വിലക്കയറ്റം, അത് വലിയൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സാധാരണക്കാർ ആഹാരം കഴിക്കുന്ന മത്തി, ചാള എന്ന് വിളിക്കുന്ന മത്തി, അതുപോലെ തന്നെ അയല, കിളിമീൻ പോലുള്ള സാധാരണക്കാർ ഞങ്ങളുടെ കടയിൽ കയറി കഴിക്കുന്ന മത്സ്യവിഭവങ്ങൾക്ക് പോലും ഇന്ന് 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന മത്തിക്ക്, 150 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന മത്തിക്ക് ഇന്നത്തെ വില 450 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ അയല, ചൂര, കേര, ഇതിനൊക്കെ ഇരട്ടിയിലധികം വില വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ദൗർലഭ്യവും. അത് ഞങ്ങളെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്, ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ നെയ്മീൻ, കരിമീൻ, ഇതിനൊക്കെ 300-400 രൂപ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ റെസ്റ്റോറൻറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ട്രോളിംഗ് നിരോധനം കേരളത്തെ ഭക്ഷണ വിതരണ മേഖലയെ ശരിക്കും ബാധിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.
3: മൺസൂൺ കാലത്ത് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായാണ് ട്രോളിങ്ങിന് നിരോധനം ഏർപ്പെടുത്തുന്നത്. മീൻപിടുത്തക്കാർക്ക് ന്യായവില കിട്ടുകയും ഉപഭോക്താക്കൾക്ക് നല്ല മത്സ്യം ലഭ്യമാവുകയും ചെയ്യാൻ ട്രോളിംഗ് നിരോധനം കൂടിയേ കഴിയും. നിരോധനത്തിന് ശേഷം ട്രോളിംഗ് പുനരാരംഭിക്കുന്നതോടെ നല്ല മത്സ്യം വിലക്കുറവിൽ ലഭ്യമാകും. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ:
5: ഇപ്പൊ നമ്മള് സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പരമ്പരാഗത മീൻപിടുത്ത സമൂഹത്തിന്റെ ഒരാവശ്യമാണ് കേരളത്തിന്റെ തീരക്കടൽ കേന്ദ്രീകരിച്ച് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 90 ദിവസവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി മത്സ്യസമ്പത്ത് സംരക്ഷിക്കണമെന്ന്. പക്ഷെ അപ്പുറത്ത് 4,500 വരുന്ന യന്ത്രവൽക്കൃത ബോട്ടുകൾ പണിയെടുക്കുന്നത് കൊണ്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ഏതാണ്ട് 45 ദിവസത്തിൽ തുടങ്ങിയ ട്രോളിംഗ് നിരോധനം ഇപ്പോഴും 52 ദിവസത്തിൽ വന്നു നിൽക്കുകയാണ്. ഈ കാലയളവിൽ 4,500 ബോട്ടുകൾ പിടിക്കുന്ന മത്സ്യം നമ്മുടെ വിപണിയിൽ എത്താതിരിക്കുകയും നമ്മുടെ പരമ്പരാഗതക്കാർ പിടിക്കുന്ന മീന് ഏറ്റവും വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നമ്മൾ ആത്യന്തികമായിട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ട്രോളിംഗ് സിസ്റ്റം മൂലം കടലിന്റെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകാറുണ്ട്. ഈ വലയില് മത്സ്യങ്ങളിലും കുഞ്ഞുമത്സ്യങ്ങളും മുട്ടയും ഒക്കെ വ്യാപകമായിട്ട് പെട്ട് നശീകരണം സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനം സംരക്ഷിക്കപ്പെടുകയും ആ മത്സ്യ കുഞ്ഞുങ്ങൾ വളർന്ന് നാളെ നമുക്ക് വലിയ മത്സ്യസമ്പത്ത് കിട്ടാൻ സാധ്യത ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിലവിൽ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഉദ്ദേശിക്കുകയും അതാണ് ഇവിടെ സാധ്യമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ദിവസം അത് കൂട്ടാൻ പറ്റുന്നോ അത്രയും കൂട്ടുന്നതനുസരിച്ച് അതിന്റെ പ്രയോജനം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും യന്ത്രവൽകൃത ബോട്ടുകളിൽ പണിയെടുക്കുന്ന, ഈ ട്രോളിംഗ് ബോട്ടുകളിൽ പണിയെടുക്കുന്ന മത്സ്യ

0: തൊഴിലാളി സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനും ഒക്കെ തീന്മേശകൾ നല്ല വിഭവസമൃദ്ധമായ മത്സ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ബോട്ടുകൾക്കെതിരായിട്ടില്ല, ഈ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന അശാസ്ത്രീയമായ ഈ വലകൾ ഈ മൺസൂൺ പീരീഡിൽ ഉപയോഗിക്കുമ്പോൾ, ഈ മൺസൂൺ കാലഘട്ടത്തിലാണ് പ്രജനനം നടക്കുന്നത് കൊണ്ട് ഉപയോഗിച്ചാൽ അത് നശീകരണം ഉണ്ടാകുകയും അത് നമ്മളെല്ലാ ഒരു ബാധിക്കുന്ന ഒരു വിഷയമാകുകയും ചെയ്യുന്ന ഒരു തിരിച്ചറിയിൽ നിന്നാണ് കൊണ്ടാണ് ഗവൺമെന്റ് ഈ 52 ദിവസം ബാൻ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് പരമ്പരാഗത മീൻപിടുത്ത സമൂഹത്തിനാണ്, അവരുടെ ആവശ്യം കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴ് മൺസൂൺ പീരീഡിലേക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം നമുക്ക് കിട്ടുന്ന ഒരു കാലയളവ് കൂടിയാണ്. പക്ഷെ അത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളു. ഇപ്പൊ മത്സ്യത്തിന്റെ ലഭ്യത കുറച്ച് കുറവാണ്, കുറവായത് കൊണ്ട് തന്നെ കിട്ടുന്ന മീന് ഭയങ്കര വില കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ജൂലൈയിലേക്കൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മുടെ തീരത്ത് ആവശ്യത്തിന് മത്സ്യസമ്പത്ത് ലഭ്യമാകുകയും മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ന്യായവില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അടുത്തൊരു മാസം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടണം, മീൻ പിടിക്കാൻ പോകുന്ന മീൻപിടുത്ത സമൂഹത്തിന് ന്യായമായ വില കിട്ടണം, ഉപഭോക്താക്കൾക്ക് നല്ല മത്സ്യം തീന്മേശയിൽ എത്തിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ട്രോളിംഗ് ബാൻ. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ആളുകളിലെ അതിന്റെ പ്രയോജനം എല്ലാ മേഖലയ്ക്കും ലഭ്യമാകുന്നതായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്.
1: ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മത്സ്യം ആവശ്യമായത്ര ഐസിട്ട് സംരക്ഷിക്കാതിരുന്നാൽ ചീത്തയാകാൻ സാധ്യതയുണ്ട്. മഴക്കാലം ആരംഭിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്ത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മലപ്പുറം ജില്ലാ കമ്മീഷണർ CS രാജേഷ്.
2: ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളിലും മറ്റും പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം മാത്രമാണ് വിപണിയിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും മത്സ്യത്തിൻ്റെ വരവ് കുറയുന്നതുകൊണ്ട് വിലക്കയറ്റം, ഉള്ള മത്സ്യം കൂടുതൽ വിലയ്ക്ക് വിൽക്കേണ്ട ഒരവസ്ഥയിലാണ് വ്യാപാരികൾ. ഈ അവസരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ വരവ് താരതമ്യേന കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഭ്യമാകുന്ന മത്സ്യത്തിൻ്റെ അതേ വിലയ്ക്ക് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രിസേർവ് ചെയ്തിട്ട് വരുന്ന മത്സ്യങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ മത്സ്യത്തിന് ഇവിടെ ലഭ്യമാകുന്ന മത്സ്യത്തിൻ്റെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ഗുണനിലവാരം ലഭ്യമാകുന്നില്ല എന്നതാണ് സാധാരണയായിട്ട് നമുക്ക് പൊതുജനങ്ങളിൽ നിന്നും പരാതികളുടെ രൂപത്തിൽ കിട്ടാറുള്ളത്. ഇത് യഥാവിധി മത്സ്യം പ്രിസേർവ് ചെയ്യാത്തതിൻ്റെ പോരായ്മയായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഉപഭോക്താക്കൾക്ക് തന്നെ ചില ചെറിയ പ്രാഥമിക പരിശോധനകൾ വഴി മത്സ്യം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനാവും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്തു വരുന്നത് പോലെ മത്സ്യത്തിൻ്റെ ഗിൽസ് അല്ലെ ചെകിളപ്പൂക്കൾ വിടർത്തി നോക്കി ആയതിൻ്റെ നിറവ്യത്യാസം നോക്കി മത്സ്യം നല്ലതാണോ ചീത്തയാണോ എന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കാം. അല്ല, ബ്രൗണിഷ് റെഡ് കളറിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉള്ള മത്സ്യമാണെങ്കിൽ അത് വല്ലാതെ പഴകിയതല്ല, അത്യാവശ്യം ഫ്രഷൊക്കെ ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ ചെകിളപ്പൂക്കൾ ഡാർക്ക് കളേർഡ് ആയി തുടങ്ങിയാൽ ആ മത്സ്യം ചീത്തയായി തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതിനു മുമ്പ് മത്സ്യത്തിൻ്റെ വിൽപ്പന സ്റ്റാളിൽ ചെന്നാൽ അവിടെ യഥാവിധി ഐസിട്ട് പ്രിസർവ് ചെയ്ത മത്സ്യമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് ഉപഭോക്താവ് ഉറപ്പുവരുത്തണം. ഇതുകൂടാതെ ഇപ്പോൾ മത്സ്യത്തിൻ്റെ പലർക്കും അറിയാവുന്ന പോലെ മത്സ്യത്തിൻ്റെ കണ്ണുകൾ നല്ല തിളക്കമുള്ള ബ്രൈറ്റ് ഐസാണ്, അത് പ്രൊജക്റ്റഡ് ഐസാണ്, മീൻസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മത്സ്യം ചീത്തയായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ വിരൽ കൊണ്ടൊന്ന് കുറച്ച് പ്രസ് ചെയ്ത് നോക്കിയാൽ ആ പ്രസ് ചെയ്ത ഭാഗം കുഴിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്താൽ ആ മത്സ്യം ഭക്ഷ്യയോഗ്യമാണ് എന്ന്, അല്ലാത്ത പക്ഷം അതായത് കുഴിഞ്ഞ അവസ്ഥയിൽ തന്നെ മത്സ്യത്തിൻ്റെ ശരീരം കാണുകയാണെങ്കിൽ ആ മത്സ്യം ചീത്തയായി തുടങ്ങി അത് ഭക്ഷ്യയോഗ്യമല്ല എന്നും ഒരു ഉപഭോക്താവിന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പരിശോധനകളുണ്ടാകും. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആരംഭിച്ച സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യജന്യ രോഗങ്ങളും ഒക്കെ വ്യാപകമായി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം മോശം ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള മത്സ്യം ഒക്കെ വിൽപ്പന നടത്തുന്നത് പൊതുജനാരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുമെന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം.
1: മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും വർദ്ധിച്ച വിലയും മീൻപ്രിയരെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മീൻ കൂട്ടിയാലേ ഭക്ഷണം ഇറങ്ങൂ എന്ന് കരുതി കണ്ണും പൂട്ടി മീൻ വാങ്ങാൻ നിൽക്കണ്ട. നല്ലതാണ് എന്നുറപ്പുവരുത്തിയില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ചില

0: ങ്ങളിൽ മത്സ്യം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ചികിത്സ തേടിയ സാഹചര്യത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചന്ദൻ കാ എഹസാസ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് പഹാടി എന്ന രാഗമാണ്. പഹാടെന്നാൽ ഹിന്ദിയിൽ മല എന്നാണ് അർത്ഥം. മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ രാഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേര് ധന്യമായി. പഹാടി ശങ്കരാഭരണത്തിൻ്റെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ ബിലവൽ എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. പക്ഷെ ബിലവലിൽ ഇല്ലാത്ത പല അന്യസ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, ശുദ്ധ ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദം വരുന്നുണ്ട്. അവിടെ സാധാരണ ഗാന്ധാരവും അന്തരഗാന്ധാരവും ഒരേപോലെ ഉപയോഗിക്കുന്നു. ഇവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്, ഇവിടെ കൈശിക നിഷാദവും വരുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് എന്ന ഗാനം ബിജിബാലാണ്. പഹാടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്.

അനിൽ പനച്ചൂരാൻ എന്ന കവി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മനോഹരമായ ഒരു രചനയും കൂടിയാണിത്. കാട്ടുതീയിൽ പെട്ടുപോകുന്ന അമ്മക്കിളിയുടെയും കുഞ്ഞിക്കിളികളുടെയും കഥയിലൂടെ ഈ സിനിമയ്ക്കുള്ളിലെ മറ്റൊരു കഥയാണ് അദ്ദേഹം പറയുന്നത്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ചലച്ചിത്ര ഗാന സങ്കല്പങ്ങൾ, ആസ്വാദന രീതികൾ എന്നിവയിൽ കാലാതീതമായ മാറ്റങ്ങൾ വരാറുണ്ട്. എന്നാൽ എല്ലാ മാറ്റങ്ങളെയും അതിജീവിച്ച ചില ഗാനങ്ങളുണ്ട്. തന്റെ ആക്ഷൻ ഹീറോ ഇമേജിനെ ബാധിക്കുമെന്ന് ഭയന്ന് രജനീകാന്ത് അഭിനയിക്കാൻ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ രാജ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗാനം നിങ്ങളെ തമിഴകത്തിന്റെ ഓരോ അമ്മമാരുടെയും ഹൃദയത്തിന്റെ ഭാഗമാക്കുമെന്ന്. അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തു. ഹൃദയരക്തത്തിൽ ചാലിച്ചെഴുതിയതാണ് ഈ വരികൾ എന്നാണ് ഗാനരചയിതാവ് വാലി പറഞ്ഞത്. ഇടറുന്ന കണ്ഠത്തിൽ യേശുദാസിന്റെ ആലാപനം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
4: പൗരാവകാശങ്ങളും നീതിയും നിയമവുമൊന്നും ഈ മനുഷ്യരെ തീരെ സ്പർശിക്കാത്ത കാര്യങ്ങളാണോ? അച്ചമ്പിയെയും കുഞ്ഞവരാച്ചനെയും കുഞ്ഞുരാമനെയും പോലെയുള്ളവർ തങ്ങളാണ് രാഷ്ട്രമെന്ന തീർച്ചയോടെ പണവും അധികാരവും പ്രയോഗിച്ച് നീതിയും നിയമവും വളച്ചൊടിച്ച് നടപ്പാക്കുകയായിരുന്നില്ലേ? കൊച്ചിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ബെഞ്ചമിൻ കാഞ്ഞിരപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. സ്റ്റേഷനിലെ പരാധീനതകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് എല്ലാം കേട്ടിരുന്ന ശേഷം സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ തന്നെ എന്നാ ചെയ്യാന്? ഒന്നാമത് പ്രതി ചത്തിട്ട് കാലങ്ങളായി. പിന്നെ ചേലാട്ട് കുഞ്ഞിരാമമേനോന് നല്ല വട്ടുവാണ്. അയാൾക്ക് അനിയൻ കുഞ്ഞുണ്ണിയോട് വലിയ ആരാധനയാ. അയാളെ ചത്തേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇങ്ങനെ കുറെ കഥകളും കൊണ്ട് ദേഷ്യം വന്നു. മനോരോഗമെന്ന മനുഷ്യാവസ്ഥയെടുത്ത് അനീതിയെ മൂടിവെക്കാനായി ദുരുപയോഗം ചെയ്യുകയാണ് ഒരു പോലീസുകാരൻ. അത് തുറന്നു തന്നെ പറഞ്ഞു. നമ്മുടെ നാടിനെക്കുറിച്ചൊന്നും അറിയാത്തയാളല്ലോ സാറ്. പിന്നെ എന്താണിങ്ങനെ കുട്ടികളെപ്പോലെ സംസാരിക്കുന്നതെന്നൊക്കെ എല്ലാവരെയും പോലെ അയാളും പറഞ്ഞു തുടങ്ങിയപ്പോൾ ബെഞ്ചമിന് വല്ലാതെ ഓക്കാനം വരുന്നതുപോലെ തോന്നി. മടങ്ങുമ്പോഴും ബെഞ്ചമിൻ ആലോചിച്ചത് ഭ്രാന്ത് എന്ന മനുഷ്യാവസ്ഥയെക്കുറിച്ചാണ്. ആരോ ആസൂത്രണം ചെയ്ത് എഴുതിവെച്ച കഥ പോലെ വളരെ നിർണായകമായ സന്ധികളിൽ കഥാപാത്രങ്ങൾക്ക് ഭ്രാന്താകുന്നത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചിന്ത അവിടെ എത്തിയപ്പോഴാണ് ഭ്രാന്ത് എന്ന ലേബലൊട്ടിച്ച് രഹസ്യകേന്ദ്രത്തിൽ തള്ളിയ വില്യം നെല്ലിപ്പറമ്പിൽ എന്ന പുരോഹിതനെക്കുറിച്ച് ഓർമ്മ വന്നത്. നിറയെ മരങ്ങളുള്ള തൊടിയോട് തൊട്ടുള്ള ഇളംകോലായിൽ പോക്കുവെയിൽ കാഞ്ഞിരിക്കുന്ന വൃദ്ധനെ കണ്ടപ്പോൾ അനശ്വരതയിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെട്ട അതിമനോഹരമായ ഒരു കാഴ്ച പോലെ ബെഞ്ചമിന് തോന്നി. മഞ്ഞരാശിയുള്ള ഇളം ചോപ്പു വെയിലിലൂടെ പാറി നടക്കുന്ന പൊടിപടലങ്ങൾ പ്രപഞ്ചവുമായുള്ള വിനിമയം പോലെ പുരോഹിതന്റെ ശരീരത്തെ ആകമാനം തൊട്ടിരുന്നു. പൂർവജന്മം തൊട്ടേ ഒന്നിച്ചായിരുന്നല്ലോ നമ്മളെന്ന മട്ടിലുള്ള സംസാരം. അതിനൊരു തുടക്കവും ഒടുക്കവും പോലും വേണ്ടായിരുന്നു. സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
5: നചികേതസിനെ പോലെയാണ് ഉണ്ണിച്ചക്കൻ മരണദേവന്റെ കൊട്ടാരത്തിലേക്കല്ലേ പോയത്? മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും ചിലത് ശേഷിക്കുന്നില്ലേ? നമ്മളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ അവശേഷിപ്പുകളല്ലേ? അതിലൊക്കെ നമുക്ക് പിടിതരാത്ത എത്രയോ രഹസ്യങ്ങളുണ്ട്.
4: ഉണ്ണിച്ചക്കൻ എന്നോ മരിച്ചുപോയ മനുഷ്യനാണെന്നാണോ പുരോഹിതൻ സൂചിപ്പിക്കുന്നത്? അയാൾ കുഞ്ഞുണ്ണിയുടെ അസ്ഥിയുമായി പോയത് എന്തിനായിരിക്കും? എത്ര കുറച്ചു വാക്കുകളാണ് ആ മുഖത്തുനിന്ന് കേട്ടത്? നാവിൽ നിന്നടർന്നു വീഴുന്ന വാക്കുകളും അതിൻ്റെ സ്വരവും പ്രപഞ്ചത്തിൻ്റെ സൗമ്യത തകർക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെന്ന് തോന്നി. അകത്തേക്ക് കയറി വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെയുള്ള സസ്യജാലത്തിൻ്റെ തുടർച്ച പോലെ ശാന്തനായും പ്രസാദത്തോടെയും അദ്ദേഹം വെയിൽ കാഞ്ഞു. മടങ്ങുന്നതിന് മുൻപ് വില്യമച്ചൻ അകത്തുപോയിട്ടൊരു പൊതിയുമായി മടങ്ങിവന്നു. കാറിൽ കയറും മുമ്പേ ബെഞ്ചമിനത് തുറന്നു നോക്കി. വളരെ പഴക്കമുള്ള ഒരു കളിപ്പാട്ടം. ഒരു കാപ്പിരി ചെണ്ട കൂട്ടുന്നു. അത് പ്രവർത്തിക്കുന്നതല്ലായിരുന്നു. വളരെ പഴകിയ, തീരെ ഭംഗിയില്ലാത്തൊരു സമ്മാനം തനിക്ക് തരാൻ കാരണമെന്താകും? അതും താൻ അന്വേഷിക്കുന്ന കേസുമായി എന്തെങ്കിലും ബന്ധം കാണുമോ? ഇത് ഉണ്ണിച്ചക്കൻ തന്നെ ഏൽപ്പിച്ചതാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്.
5: ഇതെനിക്കെന്തിനാണ്? പ്രയോജനപ്പെടുമെന്നാണ് എന്റെ തോന്നൽ.
4: ഇത് ഉണ്ണിച്ചക്കൻ എവിടുന്ന് കിട്ടിയതാണ്?
5: അതൊന്നും അറിയില്ല. അത്രയ്ക്കുള്ള ആകാംക്ഷകളൊന്നും തോന്നാറില്ല. അതുകൊണ്ട് ചോദിച്ചുമില്ല.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
6: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ

0: ദയവായി ഒരു എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ 3 സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളത്ത് പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ്ണകവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ CPIM നിന്ന് സസ്പെൻഡ് ചെയ്തു. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് സെൽഫ് എന്യൂമറേഷൻ. കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറവും നിഖില ഫൌണ്ടേഷനും സംയുക്തമായി ലോക രക്തദാതാവ് ദിനം ആചരിച്ചു. മാനാഞ്ചിറ CSI റിട്രീറ്റ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ AP ഇംതിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ FYUGP പരീക്ഷ June 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഇറാൻ ഇപ്പോൾ ന്യൂസിലാന്റിനെ നേരിടുകയാണ്. ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാന്റ് 1 നേടി. FM പ്രധാന വാർത്തകൾ ഇനി 9
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
9: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
10: ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്കൈക്ക്.
11: ബലൂണുകളും മറ്റ് വർണ്ണക്കടലാസുകളും തീർക്കുന്ന അലങ്കാരങ്ങൾ, ഒരു കേക്ക്, കത്തിച്ചുവെച്ച മെഴുകുതിരികൾ, എങ്ങും പുഞ്ചിരിച്ച മുഖങ്ങൾ, കയ്യടികൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിറന്നാൾ ആഘോഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രമാണിത്. പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ എന്നും ആഘോഷമാണ് വീട്ടുകാർക്ക്. മൂന്ന് ആങ്ങളമാരുടെ പെങ്ങളാണ്. അമ്മയുടെയും എടത്തിയമ്മയുടെയും അരുമയാണ്. മകം പിറന്ന മങ്കയാണ്. അവളുടെ പൂത്തിരുന്നാളാണ്. വിരുന്നൊരുക്കേണ്ട അവൾക്ക്. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയത് ഔസേപ്പച്ചൻ. നന്ദിനി ഓപ്പോളിലെ ഈ പിറന്നാൾ ഗാനം ആലപിച്ചിരിക്കുന്നതാകട്ടെ യേശുദാസും ചിത്രയും ചേർന്ന്.

പിറന്നാൾ കുഞ്ഞുവാവയ്ക്കാണെങ്കിലോ? ചന്തമുള്ള പൊന്നിൻ ചങ്ങലയുള്ള നല്ലൊരു കൊമ്പനാന തന്നെ ആവണം സമ്മാനം. അമ്പിളിമാമൻ വരണം. കുഞ്ഞുടുപ്പും കുപ്പിവളയും കിങ്ങിണിയും വേണം. ഈ പിറന്നാൾ ഗാനവും ഒരുക്കിയിരിക്കുന്നത് ONV കുറുപ്പ് തന്നെയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് SP വെങ്കിടേഷ്. MG ശ്രീകുമാറിനും മിൻമിനിക്കുമൊപ്പം അലക്സ് കെ പോളും CO ആന്റോയും ചേർന്നാണ് നാടോടി എന്ന ചിത്രത്തിലെ ഈ പിറന്നാൾ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഖാസിദ കലാം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
5: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സുനിൽ വർമ്മ. ദ ഹെഡ്ലൈൻസ്: Slovakia confers its highest honor, Order of the White Double Cross First Class, on Prime Minister Narendra Modi. Prime Minister Modi to participate in G7 summit in Evian, France today. To also hold bilateral meetings with Prime Minister of Canada and UK and UAE President. Government hikes export duties on diesel and aviation turbine fuel. Export duty on petrol remains unchanged. Indian ship Disha carrying 62,370 metric tons of LNG cargo safely crosses Strait of Hormuz. 8 people killed after B-52 bomber crashes at US Air Force base in Southern California. And in football, Cape Verde stunned Spain in scoreless draw at FIFA World Cup. Belgium also settled for 1-1 draw with Egypt. President of Slovakia, Peter Pellegrini, has conferred Slovakia's highest state honor, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Secretary West in the Ministry of External Affairs, C.B. George, said that the Prime Minister expressed his heartfelt gratitude to the President, the government, and the people of Slovakia for the distinguished honor.
6: As a special gesture, President conferred the highest state decoration of Slovakia, Order of the White Double Cross First Class, upon Honorable Prime Minister Sri Narendra Modi for his role in an exceptional contribution in building India-Slovakia relationship. Minister dedicated the award to the people of India and Slovakia who have contributed in strengthening this partnership. Prime Minister also met with His Excellency Mr. Richard Rasi, Speaker of the National Council of the Slovak Republic, reaffirming the commitment to strengthen relationship between our two democracies.
5: India and Slovakia elevated their ties to a comprehensive partnership. The two sides also inked 11 agreements to boost cooperation in key areas including labor migration, digital technology and defense, following talks between Prime Minister Modi and his Slovak counterpart Robert Fico in Bratislava. Addressing a joint press conference, Mr. Modi said elevation of ties symbolizes shared beliefs, priorities and future.
7: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. यह हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है. प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में हमने ദോനോ ദേശോ കേ ലോഗോ കീ ഭലായ് കേ ലിയേ കൈ മഹത്വപൂർൺ നിർണയ ലിയേ.
5: ദ പ്രൈം മിനിസ്റ്റർ സെഡ് ബോത്ത് ദ കൺട്രീസ് ഹാവ് സൈൻഡ് എ ലെറ്റർ ഓഫ് ഇന്റന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിഫൻസ് സെക്ടർ.
7: ടെക്നോളജി ഹമാരി ഭാവി സാഝേദാരി കാ മഹത്വപൂർൺ സ്തംഭ ഹൈ. ഡിജിറ്റൽ ടെക്നോളജി പർ കിയേ ഗയേ എംഒയു സേ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കീ നയി സംഭാവനായേ ബനേഗി. രക്ഷാ സഹയോഗ് ഹമാരി സ്ട്രാറ്റജിക് കൺവർജൻസ് കാ പ്രമാണ ഹൈ. ഇസ് മഹത്വപൂർണ ക്ഷേത്ര മേ ഹംനേ ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ കിയാ. ഇസ്സേ ജോയിന്റ് ഡെവലപ്മെന്റ്, ജോയിന്റ് പ്രൊഡക്ഷൻ और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
5: Our correspondent covering the Prime Minister's visit to Slovakia has filed this report.
8: സെവറൽ ഹിസ്റ്റോറിക് ഡിസിഷൻസ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു സിഗ്നിഫിക്കന്റ് സ്ട്രെങ്തൻ ഇന്ത്യ സ്ലോവാക്കിയ റിലേഷൻസ് വെർ ടേക്കൻ ഡ്യൂറിംഗ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് വിസിറ്റ് ടു ബ്രാറ്റിസ്ലാവ. 11 MOUs were signed yesterday during Prime Minister Narendra Modi's visit. These agreements are expected to enhance cooperation in areas such as defense, civil nuclear energy, tourism, advanced technologies including quantum communication and artificial intelligence, and higher education. During talks between Prime Minister Narendra Modi and Slovak Prime Minister Robert Fico, both sides also decided to establish a joint working group to strengthen cooperation in combating terrorism. Prime Minister Modi will depart from Bratislava today and travel to France to participate in the G7 summit. Midhi M. Palluruthi, Akashvani News from Bratislava in Slovak Republic.
5: Prime Minister Modi will arrive in Evian, France today on a two-day visit to participate in the G7 summit in the third leg of his two-nation visit. Upon arrival, French President Emmanuel Macron will formally welcome the Prime Minister. Mr. Modi will then participate in a working session of the summit on the theme Forging New Partnerships and Rebuilding International Solidarity, along with leaders of G7 countries, partner countries, and representatives of the World Bank and the African Development Bank. On the sidelines of the meeting, the Prime Minister is also scheduled to hold bilateral meetings with Prime Minister of Canada Mark Carney, Prime Minister of the United Kingdom Keir Starmer, and UAE President Sheikh Mohammed bin Zayed Al Nahyan. Later, he will attend a gala dinner hosted by French President Emmanuel Macron. Our correspondent has filed this report.
9: India's strategic importance for the G7 is increasingly being reflected in concrete economic and technology partnerships. This is evident from the recently concluded India-EU trade agreement, as well as initiatives such as Bharat Innovates in Nice and India's role as the official AI partner country at upcoming VivaTech in Paris. These developments underline how G7 countries are looking at India not only as a major market,

0: on Friday includes plan to reopen the Strait of Hormuz and extend a ceasefire while negotiations continue. Oil markets reacted positively with prices falling on expectations of improved energy supplies. Despite the breakthrough, major challenges remain. The full text of the agreement has not been released and disagreements persist over sanctions relief, Iran's nuclear program and future navigation rules in Strait of Hormuz. Regional tensions also remains high, particularly in Lebanon, where Israel has indicated that it will maintain military positions in certain areas despite the broader diplomatic initiative. The coming days will determine whether the framework can evolve into a durable peace agreement for the region. Vinod Kumar for Akashvani News from Dubai.
1: In the FIFA World Cup 2026, tiny Cape Verde, making its historic first appearance at the World Cup, produced an extraordinary performance to secure a 0-0 draw with global heavyweights Spain. Cape Verde's 40-year-old goalkeeper, Vizinha, delivered a heroic performance as his side held Spain to a 0-0 draw. Earlier, Belgium and Egypt also drew 1-1 in their Group G opening match at Seattle Stadium. Egypt came close to securing their first ever World Cup victory but were denied by a quick response from Belgium's substitutes under the intense heat. Saudi Arabia and Uruguay also drew 1-1 in their opening match of Group H in Miami Stadium in the US this morning. Abdullah Al-Amri scored on a rebound in the 41st minute for Saudi Arabia, and Uruguay's Maxi Araujo responded with an equalizer in the 80th minute. And now, for a look at today's newspapers, it's over to Subhadra Ramachandran.
2: Thank you, Sunil. The peace deal between US and Iran is prominently noted on the front pages of dailies. US and Iran reach deal to end war, reopen Hormuz, headlines the Indian Express. US-Iran strike tentative peace deal as Israel refuses land pullback, reads the headline in the Statesman. Prime Minister Modi will lead the main event of the International Day of Yoga 2026 celebrations in Kolkata on June 21, writes the Asian Age. In its editorial piece title Label Truth, the Tribune argues that FSSAI's action against misleading food labels is necessary, but only a first step. And that is back to you, Sunil.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Slovakia confers its highest honor, Order of the White Double Cross, first class, on Prime Minister Narendra Modi. Prime Minister Modi to participate in G7 summit in Avignon, France today to hold bilateral meetings with Prime Ministers of Canada and UK and UAE President. And in football, Cape Verde stunned Spain in scoreless draw at FIFA World Cup. Belgium also settled for 1-1 draw with Egypt. And with that, we end the morning news. Have a nice day.
3: 103.6 Real FM. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: ഒരു നൂറ്റാണ്ട് മുൻപ് ജർമ്മൻ സംഗീത ഗവേഷകനായ അഡ്രിയാൻ ആർനോൾഡ് ബാക്കെ കേരളത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റസാ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
7: ഈ ഒരു പഠനത്തിന്റെ പ്രസക്തി കൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കിട്ടിയത്. കാരണം പലപ്പോഴും അത് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്ന ആളുകളൊന്നും ഇതുപോലെയുള്ള വിഷയങ്ങളല്ല എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെലോഷിപ്പിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു?
8: ഫെലോഷിപ്പിലേക്കുള്ള ജേണി ഒരു വലിയൊരു പ്രോസസ്സ് ആണ്. ഏകദേശം ഒരു ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതൊരു ഓപ്പൺ കോളാണ്. Beyond all the subject, anybody who possesses one PhD, they can apply for the postdoctoral fellowship. Appo idu oru subject alla, pala subjects undavam oru call for il. Appo adil history undavam, sociology undavam, economics undavam, engineering undavam, paladum undavam. Adil petta ellarkum kodukkam. പക്ഷേ ഇത് ഫെലോഷിപ്പ് കിട്ടുക നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ടാണ് കിട്ടുക. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്ത ആളുകളുണ്ടാവാം, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ എല്ലാം മാനദണ്ഡം നമ്മളുടെ പ്രൊജക്റ്റ് എത്ര വലിയ സ്ട്രോങ് ആണോ, അതിൻ്റെ ഒരു നോവൽറ്റി ഉണ്ടോ, നമ്മളുടെ CV എത്ര സ്ട്രോങ് ആണോ, ഇതിനെല്ലാം കൂടെ അനുസരിച്ചിരിക്കും. നമ്മളുടെ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അക്കാഡമിക് ബാക്കപ്പും കൂടെ ഇതിന് പരിഗണിച്ച് പ്ലസ് നമ്മളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ കിട്ടുക. ഞാൻ പി എസ് എം ഒ

0: കോളേജിൽ പഠിച്ചതാണ്. പി എസ് എം ഒ കോളേജിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു, പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി. അപ്പോൾ ആ ഒരു ജേണിയിലൂടെയാണ് ഇതിലേക്ക് പിന്നെ റിസർച്ചിലേക്ക് കടന്നു വരുന്നത്.
1: ഇപ്പോൾ ഈ വർഷം പറയുകയാണെങ്കിൽ ഈ ഫെലോഷിപ്പ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന്?
0: ഇന്ത്യയിൽ നിന്ന് ഈ ഫെലോഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു 10 to 15 ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലാസ്റ്റ് ഇയേഴ്സിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 to 15 ആളുകൾക്കാണ്.
1: ഇത് എല്ലാ വിഷയവും ചേർത്തിട്ടുള്ള ആളുകൾ,
0: എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട്, എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട് ഓൾ ഇന്ത്യ ഒരു 10 to 15 എന്ന രൂപത്തിലാണ് ഈ ഒരു ഫെലോഷിപ്പ്.
1: ഒരു 10 പേരിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ്.
0: വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മളുടെ വോയിസിനെ കുറിച്ചും നമ്മളുടെ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു വോയിസിനെ കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നതിലേക്ക് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയത്. അതൊരു പുതിയൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിലേക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയത് എനിക്ക് കിട്ടി എന്നതിനേക്കാളും വലിയൊരു സന്തോഷം തരുന്ന കാര്യം കൂടെയാണ്
1: ഈ ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പ്. അമേരിക്കയിൽ പോയി പഠിക്കാനുള്ളതാണല്ലോ.
0: അതെ അതെ അതെ
1: അതെ. അപ്പോ താങ്കൾ ഈ ഒരു സർവകലാശാല ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ അതിന്റെ പഠനം കുറച്ചുകൂടി നന്നാവും എന്നുള്ളത് കൊണ്ടാണോ?
0: അത്രയാണ് കാരണം. അതിന് കുറച്ചും കൂടെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഫാക്കൽറ്റി നമുക്ക് കിട്ടും. പിന്നെ ഒരു എത്നോമ്യൂസിക്കോളജിയിൽ വളരെ പ്രശസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പീസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പല പെർസ്പെക്റ്റീവിലും കൂടെ ഈ യൂണിവേഴ്സിറ്റി നമുക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഫാക്കൽറ്റിയും ഫൈനലി ചൂസ് ചെയ്യാനുണ്ടായ കാരണം.
1: ഇപ്പോൾ താങ്കൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിനെയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വിദേശത്ത് നിന്ന് വന്ന് ഇന്ത്യയിലെ മ്യൂസിക്കിനെ റെക്കോർഡിക്കലാക്കി കൊണ്ടുപോകണമെങ്കിൽ അതിൽ കേവലം മാപ്പിളപ്പാട്ട് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, മറ്റു തരത്തിലുള്ള പാട്ടുകളെല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ താങ്കൾ?
0: എക്സാക്ട്ലി, മാപ്പിളപ്പാട്ട് മാത്രമൊന്നുമല്ല, നമ്മളുടെ ഒരു ഏരിയയിൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു, എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചു എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ പല പാട്ടുകളും, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രൈബൽ സോങ്ങുകളാവട്ടെ, ഫിഷിംഗ് കമ്മ്യൂണിറ്റി സോങ്ങുകളാവട്ടെ, അവരുടെ ഉള്ളിലുള്ള വല ഉണ്ടാക്കുമ്പോഴുള്ള സോങ്ങുകൾ, ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ്ങുകൾ, മീൻ പിടിക്കുമ്പോഴുള്ള സോങ്ങുകൾ, പുള്ളുവൻ പാട്ടുകൾ, അത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോങ്ങുകൾ. മേ ബി ഞാനിപ്പോൾ ഈ ഒരു പോകുന്ന യാത്ര അതിലേക്കുള്ളൊരു തുടക്കമാകും. സോ ഈ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയിലൂടെ മറ്റു പാട്ടുകളിലേക്കും കൂടെ കടന്നു ചെല്ലാനും ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മൾ കേൾക്കാത്ത വോയിസിനെ റിട്രീവ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
1: താങ്കളൊരു കലാകാരനാണ്, മാപ്പിളപ്പാട്ടും കോൽക്കളിയും എല്ലാം അവതരിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 100 വർഷം മുൻപ്, ഒരു 100 മുൻപുള്ള മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ സംഗീതം എപ്പോഴും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ 100 മുൻപുള്ള ഒരു റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഇന്നത്തെ ആലാപന ശൈലിയുമായിട്ടോ വരികളിലോ ഒക്കെ കാര്യമായൊരു വ്യത്യാസമുണ്ടോ?
0: പാട്ടിനൊരു ജേണി ഉണ്ടല്ലോ, അത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഡിക്കേഡ്സിലും ഓരോ കമ്മ്യൂണിറ്റിയിലും അവരുടെ കൾച്ചറുമായിട്ട് അവരുടെ വേ ഓഫ് ലിവിങ്ങുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നൊരു പെർസ്പെക്റ്റീവ് അതിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നിൽക്കുന്ന പാട്ടാണോ അന്നുള്ളത് എന്ന് പെട്ടെന്നൊന്നും ഒരു ആൻസർ അതിന് പോസിബിൾ അല്ല. കാരണം നമ്മൾ ഇന്നത്തെ പാട്ടുകളൊക്കെ കുറച്ചും കൂടെ ആളുകളുടെ ഒരു വൈബ്രൻസി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോങ്ങുകൾ, പക്ഷെ അന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകളുടെ വേറൊരു രൂപം എന്ന് വേണം നമുക്കതിനെ പറയാൻ.
1: ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ?
0: കോൽക്കളിയുടെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു ആ കോൽക്കളി പാട്ട്.

0: ഇങ്ങനെ മനസ്സിലേക്ക് പാടുന്ന പാട്ടുകളാണ് 1938 പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം ഒരു ഇമോഷണലി നമ്മൾ വലിയ അറ്റാച്ച്ഡ് ആയിപ്പോവും ഈ പാട്ട് കേൾക്കുമ്പോൾ. നമ്മളുടെ ഒരു, ഞാൻ അതിനെ പലപ്പോഴും പറയാറുണ്ട്, ഒരു മൈൻഡ് ബോഡി ജർക്കിങ്, നമ്മളുടെ ഒരു മനസ്സിലേക്കും ബോഡിയിലേക്കും അതിൻ്റെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരാറുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു അന്നത്തെ റെക്കോർഡിങ്ങിൻ്റെ ഒരു പരിമിതികൾക്കിടയിലും ആ ഒരു സുഖം നമുക്ക് ആ പാട്ടുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും എന്നതാണ്. പക്ഷേ ഇന്നത്തെ പാട്ടുകൾ, ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും കലോത്സവങ്ങളിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ കുറച്ചും കൂടെ വേറെ രൂപത്തിലുള്ള പാട്ടുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, മുന്തി ബഹർ നീന്തിടയിഷ് കൂടെ ചിന്ത മികന്ധര ശിക്കുളലങ്ക, മുന്തി ബഹർ നീന്തിടയിഷ് കൂടെ ചിന്ത മികന്ധര ശിക്കുളലങ്ക. ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു സാധനങ്ങളിലൊന്നും
1: മാറ്റം

0: ആ റിതത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഇന്നൊക്കെ കുറച്ചും കൂടെ ഒരു റിതമിക് പാറ്റേണും അതിൻ്റെ നൊട്ടേഷണൽ സിസ്റ്റത്തിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങൾ കാല അനുസൃതമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അർണോൾഡ് അഡ്രിയൻ ബാക്കേ പോലും ഒരു 1870s നമ്മൾ ഈ ഒരു റെക്കോർഡിങ് സാധനങ്ങൾ, ഒരു വോയിസ് മനുഷ്യൻ്റെ റെക്കോർഡ് ചെയ്യുന്നു, അത് വീണ്ടും തിരിച്ച് കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാക്സ് സിലിണ്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്കോർഡിങ് ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി റെക്കോർഡിങ്ങും അർണോൾഡ് അഡ്രിയൻ ബാക്കേ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ജർമ്മനിയിൽ അത് അവൈലബിളും ആണ്. ലോകത്തിൽ ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നോളജി നമ്മളുടെ പാട്ടുകളെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ചർ ഉപയോഗിക്കുന്നുണ്ട്, അത് ഷുവറാണ്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവായത് കാരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ചെയ്താൽ അത് ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടുന്നൊരു ഡിവൈസ് ആയതുകൊണ്ടാണ് ടെഫി ബാൻഡിലേക്ക് പോകുന്നത്. റെക്കോർഡിംഗ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ അതേ ടെക്നോളജി ഉപയോഗിച്ച് സൗണ്ട് റെക്കോർഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം നമ്മളുടെ മലബാറിനും കേരളത്തിനും പറയാനുണ്ട് എന്നുള്ളത് ഷുവറാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അത് നമുക്ക് അവൈലബിൾ ആവുന്നത് അല്ലേ?
0: കറക്റ്റ്.
1: കണ്ടെത്താനും കഴിയുന്നത്
0: ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും അതിന് മുമ്പുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനൊക്കെയുള്ള നിമിത്തമാകും ഈ ഒരു ജേണി, ഈ ഒരു ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അല്ലാതെ തന്നെ ഇപ്പോൾ യൂറോപ്പിലെയൊക്കെ മറ്റ് പല സർവകലാശാലകളിലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള റെക്കോർഡിങ്ങുകൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോയത് ഉണ്ടാവാമല്ലോ.
0: ഷുവർ ഷുവർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു പരിമിതമായ റീഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത് സൗത്ത് ഏഷ്യയെക്കുറിച്ച്, ഇൻക്ലൂഡിങ് സൗത്ത് ഇന്ത്യയെ കുറിച്ച് ഇത്ര ഡീറ്റെയിലായിട്ട് ഫോക്ക് മ്യൂസിക്കിനെ കുറിച്ചും അത്തരത്തിലുള്ള സോങ്ങുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് ഗവേഷണം നടത്തി സൂക്ഷിച്ചത് അർണോൾഡ് അഡ്രിയൻ ബാക്കേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മുമ്പേ ആളുകൾ ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ സാധിച്ചിട്ടില്ല. മേ ബി ഉണ്ടാകാം, നമ്മളുടെ ഈ ഒരു സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ മേ ബി പറ്റിയേക്കാം. അതൊക്കെ നമ്മളുടെ ഇതിൻ്റെ ഭാഗമാണ്. റിസർച്ചർ പൂർണ്ണമാകുന്നത് നമ്മളുടെ ആളുകളെയും കൂടെ അതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. ഫുൾ ബ്രൈറ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ അപ്പുറമുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൽ പോലും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അമേരിക്കയിൽ തിരിച്ചു വന്ന് നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോങ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവരുടെ അറിവ് ഈ ഒരു സോങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ്.
1: അത് വലിയൊരു കാര്യമാണ് അല്ലേ?
0: ഓ, പിന്നെ നമ്മളുടെ നാടിനെ കുറിച്ചുള്ള ഒരു ഹെറിറ്റേജ്.
1: പ്രത്യേകിച്ചും താങ്കളുടെ സ്വദേശമൊക്കെ ഇതിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു നാടാണ് പരപ്പനങ്ങാടിയൊക്കെ.
0: എന്റെ നാടും കൂടെ അതിനു വേണ്ടിയുള്ള ഒരു സോഴ്സ് ആണ് എന്നതാണ്.
1: അതെ, ഒരു നാടിന്റെ ഒരു ചരിത്രം അന്വേഷിച്ച് പോവുകയാണ് അപ്പോ.
0: കറക്റ്റ്, നമ്മളുടെ നാടിന്റെ ചരിത്രത്തെ അന്വേഷിച്ച് പാട്ടിലൂടെ എങ്ങനെയാണ് ഒരു അറബിക്കടൽ കടന്ന് അറ്റ്ലാന്റിക് കടൽ കടന്ന് ഒരു പാട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നൊരു ജേണിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
1: വലിയൊരു ഒരു സ്വപ്ന സമാനമായ ഒരു യാത്രയായത് മാറട്ടെ. അതോടൊപ്പം സമാനമായി ഇത്തരത്തിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയോ മലബാറിലെയോ നഷ്ടപ്പെട്ടു പോയ സംഗീതത്തെ അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഗവേഷകരുണ്ടോ? സമാന വിഷയങ്ങളിൽ ഗവേഷണം നടന്നതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ?
0: നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ, മ്യൂസിക്കോളജി പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അർണോൾഡ് അഡ്രിയൻ ബാക്കേയുടെ ഗവേഷണം നടത്തുന്നതായിട്ട് ആരും നമ്മളുടെ കേരളത്തിൽ ഇല്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് ആമി കാത്തലിൻ ജെറാസ് ബോയ് ആണ് അതിൻ്റെ ചില സാധനങ്ങൾ ഇന്ത്യയിൽ പഠിച്ചത്. വേറെ ആരും അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ളൊരു പഠനം നടത്തിയതായിട്ട് ഇല്ല. പിന്നെ വെസ്റ്റ് ബംഗാളിലെ റെക്കോർഡിങ്സിനെ കുറിച്ച് അവിടുന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെയൊക്കെ ഇദ്ദേഹം ആ റെക്കോർഡിങ്സിലൊക്കെ ഇദ്ദേഹം അർണോൾഡ് ബാക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഇവിടെയുള്ള ഒരു റിസർച്ച് സ്കോളർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഒരു എക്സ്റ്റെൻസീവ്ലി ഇദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ശബ്ദത്തെക്കുറിച്ച് പഠനം പല മേഖലകളിലുണ്ട്. പക്ഷേ ഈ ഒരു വോയിസ് റെക്കോർഡ് എസ്പെഷ്യലി റിലേറ്റഡ് ടു അർണോൾഡ് അഡ്രിയൻ ബാക്കേ എന്ന് പറയുന്ന ഒരു റിസർച്ച് നമ്മളുടെ കേരളത്തിലും മലബാറിലും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിൽ തന്നെ വളരെ
1: റയർ ആയിരിക്കാം, നടന്നിട്ടുണ്ടാവില്ല. അതെ. ഇനി താങ്കളൊരു ഗവേഷകൻ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 500 മുന്നിലേക്ക് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഭാവിയിലേക്കായിട്ട് നമ്മളായിട്ട് ചെയ്യേണ്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആർക്കൈവൽ പരിപാടികൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ?
0: നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും 2030 ഗോളൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ ചുറ്റുപാടിനെ, കടലിനെയും നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെയും സംരക്ഷിക്കുന്ന പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മളുടെ പാട്ടുകളും കലാരൂപങ്ങളും. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്തരത്തിലുള്ള പാട്ടുകൾ

0: ിലേക്കും കലാരൂപങ്ങളിലേക്കും എങ്ങനെ കൊണ്ടുവരും എന്നതാണ്. നമ്മളിന്ന് പാടുന്ന പല പാട്ടുകളും നമ്മളിന്ന് പെർഫോം ചെയ്യുന്ന പല കലാരൂപങ്ങളും നമ്മളുടെ മാത്രമല്ല, നമ്മൾക്ക് 1920 മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടിയതാണ്, അത് 2130 കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് ഇന്ന് ആ റെക്കോർഡിങ്സിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ഒരു സോഴ്സ് പോലും അവൈലബിൾ അല്ല. അമേരിക്കയിൽ പോയിട്ടാണ് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകണം. ഇനി നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ച് ഇതാണ്, 2020 26 നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴുള്ള ഈ ഡേറ്റുകളിലുള്ള പാട്ടുകൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട്? 2130 ജനിക്കാനുള്ള ഒരു കുട്ടിയുടെ അന്നത്തെ സസ്റ്റൈനബിൾ ലേൺ അബൌട്ട് ദ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്യൂച്ചർ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതിലേക്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു റെക്കോർഡിംഗ് സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആർക്കൈവ്സിലാണ് കുറേ കൂടെ വോയിസ് റെക്കോർഡിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്, കുറച്ചുകൂടെ ശേഷമാണെങ്കിൽ പോലും. അപ്പോൾ അത് വിപുലമായിട്ട് ഇത്തരം സോങ്ങുകളെ നമ്മൾ സൗണ്ട് ആർക്കൈവ്സുകളായിട്ട് സൂക്ഷിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാക്കണം, ഉണ്ടാക്കും. ഈ ഒരു പുതിയ പെർസ്പെക്റ്റീവൊക്കെ അതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മുടെ നാടിൻ്റെ സംസ്കാരം, സംഗീതം ഇവയെല്ലാം അന്വേഷിച്ചുകൊണ്ട് മലബാറിൽ നിന്നും താങ്കൾ പുറപ്പെടുകയാണ് അമേരിക്കയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക്. അത് നല്ല രീതിയിൽ ആ പഠനം നടത്തട്ടെ. കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ സംസാരിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ അവിടെ പോയി പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് സംസാരിക്കാൻ ഉണ്ടാവുമെന്നറിയാം. അത് തിരിച്ചു വന്നതിന് ശേഷം ഒന്നുകൂടി ആകാശവാണിയിൽ വന്ന് അത് പങ്കുവെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
2: മാപ്പിളപ്പാട്ടുകളെ ആസ്പദമാക്കിയുള്ള ഗവേഷണത്തിന് ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
5: കരോഡോ ഛോട്ടെ ഉദ്യമിയോക്കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: കണ്ണങ്ങണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
7: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
8: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
5: പറക്കുകയായിരുന്നു.
8: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ആകാശവാണി 103.6 റിയൽ എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ഗായത്രിയും ചേർന്നാലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: 2027 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്നാലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ

0: जिस नए युग में प्रवेश कर रहा है वो अभूतपूर्व है, अकल्पनीय है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
0: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
0: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
6: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി.

0: FM പ്രധാന വാർത്തകൾ. ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ കേന്ദ്രം വർദ്ധിപ്പിച്ചു. ഡീസൽ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയുമായാണ് വർധന. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന CBIയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. US ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കുത്തെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. പതിവ് പരീക്ഷണ പറക്കലിനായി ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്ന് വീഴുകയായിരുന്നു. 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത്ത് MLA അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിന് നിർദ്ദേശം നൽകി. 15th A സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തിരഞ്ഞെടുത്തു. A സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K പ്രവീൺകുമാർ MLA ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൻ്റെ 21st തുരീയം സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനോപഹാരത്തിൽ കേൾക്കാം ഒരു പിടി മനോഹരങ്ങളായ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കേൾക്കാം കാറ്റു കടൽ അതിരുകൾ എന്ന ചിത്രത്തിനു വേണ്ടി അനിൽ മങ്കട ആലപിച്ചത്. അനിൽ മങ്കയുടെ വരികൾക്ക് അബു ടി കെ വിയുടെ വരി സംഗീതം.

പുടിയല്ലടി പനങ്കുല പോലെ, പാലപ്പൂ പുഞ്ചിരി വിരിയുമ്പോ മുല്ലപ്പൂ മൊട്ടുകൾ കാണണ്, കരിവണ്ടുകൾ ചെങ്ങിള നീരില് തേന് കുടിക്കണ് കാണണ്.

നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ

0: മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: ഗാനോപകരമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും ആൻ ആമിയും ചേർന്നാലപിച്ചത്, വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഇഫ്തിയുടെ സംഗീതം.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്,
9: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
11: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
12: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
13: ഗാനോപഹാരം 103.6 റിയൽ FM.
14: ഗാനോപഹാരം ഇനി BMH ആരോഗ്യ ജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
15: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
16: ഞാൻ ഡോക്ടർ വിന്നി വിജയൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലത്തെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഫൈബ്രോയിഡ്സ് അഥവാ ഗർഭപാത്രത്തിൽ സാധാരണയായി കണ്ടുവരുന്ന മുഴകളെ കുറിച്ചാണ്. ഇത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 18 വയസ്സ് മുതൽ ഒരു 50-52 വയസ്സ് വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മുഴകളാണ്. 80% സ്ത്രീകൾക്കും കാണാവുന്ന തരം മുഴകളാണ് ഫൈബ്രോയിഡ്സ്. നമ്മുടെ യൂട്രസിന്റെ മസിൽ ലെയറില്, യൂട്രസ് എല്ലാവർക്കും അറിയാം ഒരു മസിൽ നിറഞ്ഞ അവയവമാണ്, പ്രധാനമായിട്ട് ഗർഭധാരണമാണ് അതിന്റെ ഒരു യൂസ്. അതേമാതിരി അതിന്റെ ഉള്ളിലത്തെ ലെയറിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയാം. ഇതല്ലാണ്ട് മയോമെട്രിയൽ ലെയർ അഥവാ മസിൽ ലെയറിൽ കണ്ടുവരുന്ന മുഴകളാണ് ഫൈബ്രോയിഡ്സ്. ഹോർമോൺ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ചെറിയ മുഴകളാണിത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് ഇതിന്റെ വളർച്ചയും അതിന്റെ ക്രമവും നിയന്ത്രിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് ആർദവ സമയത്ത്, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ്. അതല്ലാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടായാൽ അതിലൊരു 50% സ്ത്രീകളിലും ചെറിയ മുഴകളായിട്ടുള്ള ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. വളരെ എസിംപ്റ്റമാറ്റിക് ആയിട്ട്, അതായത് വെറുതെ ഒരു സ്കാൻ എടുത്തു അതിൽ ചെറിയ മുഴകളായിട്ടും ഇവരെ കാണാറുണ്ട്. എല്ലാ ഫൈബ്രോയിഡ്സിനും ചികിത്സ ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെ ഫോളോ അപ്പ് ചെയ്യണം. സാധാരണ ഗതിക്ക് ഒരു 3-4 സെന്റിമീറ്ററിന് താഴെയുള്ള ഫൈബ്രോയിഡ്സ്, അൺലെസ് അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക്, അതായത് എൻഡോമെട്രിയൽ ലെയറിന്റെ

0: അകത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ കാരണമായാലേ അത് സിംപ്റ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചികിത്സ ആവശ്യം വരിക. ഇതിനാദ്യം നമ്മൾ ചെയ്യുക അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അതിന്റെ കൃത്യം ലൊക്കേഷൻ നോക്കി, ചിലപ്പോൾ 3D അല്ലെങ്കിൽ MRI സ്കാൻ കൂടെ ചെയ്തിട്ട് അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് എത്ര ഫൈബ്രോയിഡ് ഉണ്ട്, അതിന്റെ നമ്പർ എത്ര, സൈസ് എത്ര, ലൊക്കേഷൻ എത്ര, ഇതിനനുസരിച്ചും സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ എന്താന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണോ, അതെയോ കുട്ടികളുണ്ട് ഫാമിലി ഒക്കെ കംപ്ലീറ്റഡ് ആണ്, അതേമാതിരി ഏജ് എത്രയാണ്, നമുക്കിപ്പോ ടുവേർഡ്സ് 45 അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഫൈബ്രോയിഡ് കാണുന്നത്. സൈസ് ഉണ്ട് പക്ഷെ വലിയ സിംപ്റ്റം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് അതിനനുസരിച്ചാണ് മോഡിഫൈ ചെയ്യുക. എന്തായാലും ഇതിനെ ഇഗ്നോർ ചെയ്യരുത്, ഡെഫിനറ്റ്ലി നമുക്ക് അതിനെ ഒരു ഫോളോ അപ്പ് വേണം. ഇനി ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ആദ്യം ട്രൈ ചെയ്യുക മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ചെറിയ ഫൈബ്രോയിഡ്സ് ആണ്, നമുക്ക് ആകെ പീരിയഡ്സിന്റെ സമയത്ത് പെയിനും ബ്ലീഡിങ്ങും മാത്രമാണ്, അത് വലുതായിട്ട് നമുക്ക് വളർച്ച അതായത് ഹീമോഗ്ലോബിൻ വല്ലാണ്ട് കുറവ് ആവുന്നില്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് മതിയാവും. പ്രത്യേകിച്ചും നമുക്ക് പീരിയഡ്സ് നിൽക്കാറായ പ്രായമാവുമ്പോൾ ഡെഫിനറ്റ്ലി മെഡിക്കൽ മാനേജ്മെന്റിന് റോൾ ഉണ്ട്. പലതര ഹോർമോണലും നോൺ ഹോർമോണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ഒരു 6 മാസമൊക്കെ കൊടുത്ത് ഫൈബ്രോയിഡ്സിന്റെ സൈസും സിംപ്റ്റംസും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നെക്സ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോവുക. നോൺ മെഡിക്കൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റും അതായത് MR ഗൈഡഡ് FUS, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ, ഇങ്ങനെ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന്റെ സൈസ് ചുരുക്കുന്ന പലതരം ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇതല്ലാണ്ട് സർജിക്കൽ മാനേജ്മെന്റ്, അത് ഡെഫിനറ്റ്ലി ഒരു 4-5 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ്സ്. പിന്നെ നമുക്ക് സിംപ്റ്റംസ് ഇപ്പം മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്ര തടസ്സം, മലം പോവാനുള്ള ഡിഫിക്കൽട്ടി, നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ, സൈസ് ഓഫ് ദ ഫൈബ്രോയിഡ് പെട്ടെന്ന് വളരുന്നു, അല്ലെങ്കിൽ വളരെ അധികം ബ്ലീഡിങ്, മെഡിക്കൽ മാനേജ്മെന്റിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും സർജിക്കൽ മാനേജ്മെന്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഏജ് ഓഫ് ദ വുമൺ, പിന്നെ ഫെർട്ടിലിറ്റി ഇനി വേണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ യൂട്രൈൻ പ്രിസേർവിങ് അതായത് യൂട്രസിനെ വെച്ചുകൊണ്ട് മുഴ മാത്രം എടുക്കുന്ന രീതി അതായത് മയോമെക്ടമി, അതല്ലെങ്കിൽ നമ്മൾ യൂട്രസ് തന്നെ നീക്കം ചെയ്യുക, റൂട്ട് ഡിസൈഡ് ചെയ്യുക, കീഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററെക്ടമി അല്ലെങ്കിൽ മയോമെക്ടമി. എന്ന് വെച്ചാൽ ചെറിയ ഫൈബ്രോയിഡ്സ് ആണ്, ഗർഭപാത്രത്തിന് താഴ്ചയുണ്ടെങ്കിൽ വെജൈനൽ ഹിസ്റ്ററെക്ടമി പോസിബിൾ ആണ്, അതല്ലെങ്കിൽ ഓപ്പൺ ഹിസ്റ്ററെക്ടമി, സിസേറിയന്റെ പോലത്തെ മുറിവ് വച്ചിട്ട് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന രീതി. ഇതാണ് സർജിക്കൽ മാനേജ്മെന്റ്. ഫൈബ്രോയിഡ്സ് ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് കൃത്യമായിട്ട് വേണം. താങ്ക് യു.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6
5: Real FM. BK ഹരിനാരായണന്റെ രചന, വിനു തോമസിന്റെ സംഗീതം, ചിത്രം കളിക്കൂട്ടുകാർ, പാടിയത് ശ്വേതയും നജീം അർഷാദും.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ കെ മാമലേക്കും ആജ് സോളർ പവർ കെ മാമലേ ഭാരത് ദുനിയക്കെ ടോപ്പ് 5 ദേശമേ ആകയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോഭാരത്തിൽ ഇനി കേൾക്കാം വില്യം ഫ്രാൻസിസ് ഈണം നൽകി പാടിയ ഗാനം, ചിത്രം കെട്ടിയോളാണന്റെ മാലാഖ. ഗാനരചന ബി കെ ഹരിനാരായണൻ.

0: ഗാനോപഹാരം സമാപിച്ചു.
1: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കാശിനെ കുറിച്ചിന്തിനാശ

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
4: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: എങ്ങനെയുണ്ട് സർ പുതിയ ബാച്ചിലർ ലൈഫ്?
6: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
5: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
6: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഇപ്പോൾ ഇത്രയും റിട്ടയർ ചെയ്തതിനു ശേഷം 20-ലേറെ വർഷം ഒരു സ്ഥലത്ത് സെർവ് ചെയ്തു. ഡോക്ടർ 80s കടന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഡോക്ടറുടെ റുട്ടീൻ എങ്ങനെയാണ് ഇപ്പോഴും? ഡോക്ടർ ഒരു ഹെൽത്ത് റുട്ടീനാണ് ഉദ്ദേശിക്കുന്നത്?
2: ഹെൽത്ത് റുട്ടീൻ എന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് സ്ട്രിക്റ്റ് ഡയറ്റ് കഴിക്കുന്ന ആളാണ്. സ്ട്രിക്റ്റ് ഡയറ്റ് എന്ന് വെച്ചാൽ വയറു നിറയെ കഴിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഡയറ്റിംഗ് റെജീമിൽ. അതായത് ഒരു കാലത്ത് ഞാൻ 75 kg വരെ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കിയാൽ 60 അല്ലെങ്കിൽ 61 kg ഉണ്ടാവുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർവ് ചെയ്യുന്ന ആളല്ല, ഒരു ഹംഗ്രി ആയിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ ഗ്രാജുവലായിട്ട് എൻ്റെ ആഹാരം നിയന്ത്രണം ചെയ്തിട്ട്, ക്വാണ്ടിറ്റി നിയന്ത്രണം ചെയ്തിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കും, പക്ഷേ ക്വാണ്ടിറ്റി കുറയും. അന്നജം എന്നുള്ള ഒരു വാചകം പറയുന്നുണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, അതാണ് നമ്മൾ വെയിറ്റ് കൂട്ടാനുള്ള മെയിൻ ഒരു കാരണം. അത് കൂടുതൽ കഴിക്കുന്നത്, അത് നല്ലപോലെ കുറച്ചാൽ കഴിക്കുക. പിന്നെ ഒരിക്കലും വയറ് നിറയെ ഫുള്ളാവില്ല. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയറ്റിങ് ചെയ്യുമ്പോഴേ ഒരു സഡനായിട്ട് നേരത്തെ 4 chapati കഴിക്കുന്ന ആൾ പിന്നെ 3 മൂന്നുള്ളത് 2 രണ്ടിനേക്കാളും പിന്നെ കുറയ്ക്കരുത്. കുറച്ചാൽ നമ്മൾ ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ ഈ ലിമിറ്റഡ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കും. അതൊക്കെ അങ്ങനെ ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ളതല്ല, ആഡംബരമായിട്ടുള്ളതൊന്നുമല്ല. സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലത്തെ ഒന്നുമില്ലെങ്കിൽ പോലെ 4 പഴമോ അങ്ങനെ ചെറുപഴം ഏതാലോ, ഈ മധുരനാരങ്ങ കിട്ടുന്ന സമയത്ത് അതോ, ഇങ്ങനത്തെ ഒക്കെ കഴിക്കും. അല്ലാതെ എപ്പോഴും ഡസൺ ഡസൺ കണക്കിൽ ആപ്പിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കഴിക്കുകയോ, അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് കിട്ടി സൂപ്പർ മാർക്കറ്റിൽ, അങ്ങനത്തെ ഒക്കെ കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നാറുമില്ല. അത് കഴിച്ചതുകൊണ്ട് പ്രത്യേകത ഒന്നും ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഒരു എൻ്റെ ഇപ്പോൾ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 50 ആയിട്ട് ഞാൻ ഡെയിലി ഈവനിങ് ഒരു 1/2 hour എക്സസൈസ് ചെയ്യും. എക്സസൈസ് എന്ന് വെച്ചാൽ അങ്ങനെ ഫൈൽമാർമാർ പോലെ ചെയ്യുന്നതല്ല, ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. പക്ഷേ എൻ്റെ കാല് തൊട്ട് തലവരെയുള്ള കഴുത്തിൻ്റെ മസിൽസിനെ എല്ലാത്തിനും കിട്ടുന്ന കുറച്ച് എക്സസൈസ്. പിന്നെ നമ്മൾ ഈ അനാറ്റമിയൊക്കെ പഠിച്ചതുകൊണ്ട് ഇനി പലതിനും ആര് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ എക്സസൈസ് ഡെയിലി ചെയ്യും. അത് ഞാൻ അഥവാ വീട്ടിലെത്തുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു 8 മറ്റോ ആയിട്ടുണ്ടെങ്കിൽ രാത്രിയത്തെ ഊണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഒരു 1/2 hour ചെയ്തിട്ടേ ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 7 ഇല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 5 ആയാലും ഇത് ചെയ്തിരിക്കും, അതിനെപ്പറ്റി സംശയമില്ല. പിന്നെ നടക്കാനാന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകാറില്ല. എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകാനില്ല, എല്ലാവരും പരിചയക്കാരായിരിക്കും. അവർ ഓരോന്ന് സംസാരിച്ചതിനോട് നമ്മളെ നടത്തവും ശരിയാവില്ല, സമയം പോകും എന്നുള്ളതാണ്. ഞാൻ വീട്ടിനുള്ളിൽ തന്നെ, എൻ്റെ വീടങ്ങനെ അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും അത്യാവശ്യം 2-3 റൂമുകളൊക്കെ ഉണ്ട്. അത് എല്ലാ റൂമുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി ഇങ്ങനെ വന്നിട്ട് നടക്കും. അതായത് ഓരോ തവണ നടക്കുമ്പോൾ 10 നേരം നടക്കും. അപ്പോൾ അങ്ങനെ ദിവസത്തിൽ 3 അത് ഞാനൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരാൾ ഈ തരം എക്സസൈസിനെ പറ്റി അറിയാവുന്ന ഒരു സീനിയർ കൺസൾട്ടൻറ്റ് തന്നെ പറഞ്ഞതാണ്, 10 ആഫ്റ്റർ, അതായത് 10 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 10 നടക്കും വീട്ടിനുള്ളിൽ, അതുപോലെ ലഞ്ച് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് രാത്രിയും അതുപോലെ നടക്കും. അത് ഒരിക്കലും അതിലൊരു പാളിച്ച പറയാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഓഫ്കോഴ്സ് എന്താ നിങ്ങൾ വല്ല കല്യാണത്തിന് പോയിട്ട് പോയാലും അവിടെ ഇങ്ങനെ നടക്കുമോ, അങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അയ്യോ ഞാൻ നിങ്ങളുടെ തൊഴുത് പറയാം, അത്ര സ്ട്രിക്റ്റാണെന്ന് ഞാൻ ആവാറില്ല. അത്യാവശ്യം ഇതൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നതാണ്. പിന്നെ രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങി, 8 9 വരെ കിടന്നുറങ്ങില്ല, 5:30 എങ്ങനെയാലും എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കപ്പ് വെറും വെള്ളമല്ല, എന്തായാലും വെള്ളച്ചായോ അല്ലെങ്കിൽ അങ്ങനത്തെ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ എന്തായാലും ഒന്ന് കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ റുട്ടീനായിട്ട് പോകും. കോംട്രസ്റ്റ് കണ്ണാശുപത്രിക്കാരൻ തന്നെ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവിടുത്തെ ഈ ടൈം അവർ ഫിക്സ് ചെയ്ത് തന്നത് തുടക്കത്തിൽ തന്നെ 8 to 1 വരെ എന്നാണ്. അതായത് ഡി എൻ ബി സ്റ്റുഡൻസിന് 30 ആഴ്ചയിൽ ഈ ഫാക്കൽറ്റി വേണമെന്നുള്ളതാണ് നിർബന്ധം. അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 5 ദിവസവും, അങ്ങനെ 6 തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ 6 ഡെയിലി 5 വീതം അവിടെ വേണത്. അപ്പോൾ 30 8 to 1 വരെയാണ് ഞാനവിടെ ഇരിക്കുന്നത്. അവിടെ പഞ്ചിങ് സിസ്റ്റമൊക്കെ ഉണ്ട്. അതിന് 8 ഒന്നോ രണ്ടോ മിനിറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ ആയിട്ട് ഞാൻ പഞ്ച് ചെയ്തിട്ട് കറക്റ്റ് 8 എൻ്റെ ഒ പി റൂമിൽ ഉണ്ടാവും. എന്നിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെ നോക്കും, അങ്ങനെ 1 വരെയേ നോക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും. അതൊക്കെ വളരെ പങ്ച്വലായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമുള്ളതാണ്. അതൊക്കെയാണ്. പിന്നെ ഉച്ചക്ക് കടന്നുറങ്ങുന്ന ഒരു ഹാബിറ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല. ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അന്ന് തൊട്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഉച്ചക്ക് ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞാലും ഞാൻ ഉറങ്ങില്ല, എന്ന് വെച്ചാൽ അത് ഒരു എനിക്ക് ആവശ്യം തോന്നാറില്ല. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുമ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അത് നൈറ്റ് ഡ്യൂട്ടി 12 നൈറ്റ് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും പകലും ഉറങ്ങിയില്ലെങ്കിൽ അന്നും നൈറ്റ് ഡ്യൂട്ടി എടുക്കണമല്ലോ. അത്

0: പറ്റാതെ വരും. അങ്ങനത്തെ സമയത്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ പകലൊന്ന് കിടന്ന് ഉറങ്ങാറിയില്ല. ഇതൊക്കെയാണ് റുട്ടീൻ, ഒരു ഹാബിറ്റ്. ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്.
1: അന്നിപ്പോൾ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ഈ പറഞ്ഞ മാതിരി അത്യ ഒരു നല്ല ഒരു സ്റ്റുഡിയസ് പേഴ്സൺ ആണ്. ഇപ്പം ഡോക്ടർ വിശേഷം അസാധാരണ സ്റ്റുഡൻ്റ് ഒന്നും അല്ലെങ്കിൽ കൂടി അല്ലാന്ന് ഡോക്ടർ പറയുന്നു. പക്ഷേ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇത് ഡോക്ടറുടെ ഭാഗ്യം കൊണ്ട് വന്നു എന്ന് ഡോക്ടർ പറയുന്നു. എനിവേ, ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു ഒരു എസൻഷ്യാലിറ്റി ആണല്ലോ, പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസിങ് ഡോക്ടർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ് എങ്ങനെയാണ് ഡോക്ടർ? എങ്ങനെയായിരുന്നു ഈ ഇപ്പോൾ ഇത്രയും ഈ കാലത്തെ നമ്മുടെ സംഭാഷണ മധ്യേ ഡോക്ടർ സൂചിപ്പിച്ചു പണ്ട് ഒഫ്താൽമോളജിക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 30 ടെക്സ്റ്റ് വന്നു എന്ന്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോസസ്സ് ഡോക്ടർ എങ്ങനെയാണ് പെർസ്യൂ ചെയ്യുന്നത്?
0: ഈ CME എന്നാണ് അതിന് പറയുന്നത്, കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഈ അടുത്ത കാലത്തായിട്ട്, അടുത്ത കാലത്ത് വെച്ചാൽ ഒരു 20 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ്. അത് വരാനായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ MBBS പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡോക്ടർമാർ തന്നെത്താനെ വായനയോ പഠിത്തമോ നിർത്തിയിട്ട് ഒന്നും ചെയ്യാതെ വെറും പ്രാക്ടീസ് മാത്രം ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ഈ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേരള സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ TC മെഡിക്കൽ കൗൺസിൽ, ട്രാവൻകൂർ കൊച്ചിയൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. ഇതിലൊക്കെ രജിസ്ട്രേഷൻ, ഈ രജിസ്ട്രേഷൻ ഈ കുറേ വർഷമായിട്ട് കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് 5 വർഷത്തേക്കേ കൊടുക്കുള്ളൂ. 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ രജിസ്ട്രേഷന് പുതുക്കണമെന്നുണ്ടെങ്കിൽ 30 മണിക്കൂറിലെ ഈ CME കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം, അതിനുള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിരിക്കണം, അത് മുഴുവനും അതിൻ്റെ കോപ്പി ചേർത്തിട്ട് വേണം റീ രജിസ്ട്രേഷനായിട്ട് സബ്മിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചാൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ കൊണ്ടുവന്നു. അതില്ലാതെ റീ രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പ്രസ്ഥാനം വന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. 25 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ TC മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പെർമനൻ്റ് ആണ്, ഈ 5 വർഷത്തേക്കുള്ളതൊന്നുമല്ല. ഞാൻ 1969 രജിസ്റ്റർ ചെയ്തത്, ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്തത്. അന്ന് തൊട്ടേ ഉള്ള സർട്ടിഫിക്കറ്റിന്, പിന്നെ അതിന് ആ സർട്ടിഫിക്കറ്റിന് മാത്രം ഒരിക്കൽ അയച്ചിട്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഉള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, എല്ലാം 5 കൊല്ലത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ എസൻഷ്യലാണ്. അപ്പോൾ അത് വെറുതെ പോയി അവിടെ അറ്റൻഡ് ചെയ്യുന്ന പോരാ, സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഈ ഓരോ തവണ റീ രജിസ്ട്രേഷന്. അതിൽ ഓരോ തവണ സർട്ടിഫിക്കറ്റ് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ അതിന് ഇത്ര മണിക്കൂറിലെ ഈ CME അറ്റൻഡ് ചെയ്തെന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അതായത് TC മെഡിക്കൽ കൗൺസിൽ സാങ്ഷൻ ചെയ്തത് അത് 30 hours വേണം. അതുകൊണ്ടാണ് ഈ ഇതിനൊക്കെ CMEക്കൊക്കെ ആൾ കൂടുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് CMEക്ക് പ്രസംഗിക്കുന്നവരും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും പോവുകയല്ല. ഇത് വെറുതെ ഒരു ദിവസം മെനക്കെടണം അതിന് പോയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ 2 ദിവസത്തെയാണെങ്കിൽ 2 ദിവസം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ തന്നെത്താനെ എപ്പോഴും ജേണൽസ് വായിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്സ്റ്റ് വന്നാലേ അത് ഒന്ന് എടുത്ത് വായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ, പബ്ലിക്കേഷൻസൊക്കെ വായിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെത്താനേയും നടക്കും. പക്ഷെ അതൊന്നും ഇല്ലാത്തപ്പോൾ ഈ CME പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് പറയണം. അത് ഇപ്പോൾ എനിക്കിതൊന്നും ആവശ്യമില്ലെങ്കിലും ഞാൻ ഈ CME പ്രോഗ്രാമുകൾ ഈ കോഴിക്കോട് സിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തടുത്തുള്ള എല്ലാ CME പ്രോഗ്രാമുകൾക്ക് രാവിലെ തൊട്ട് പോകും, പിന്നെ ഉച്ചയ്ക്ക് 2 മണിവരെയൊക്കെ അവിടെ ഇരിക്കും, ഇത് മുഴുവനും കേൾക്കും. അപ്പോൾ ചില CMEകളിലൊക്കെ എൻ്റെ അടുത്ത് ചില ടോപ്പിക്കുകൾ, ഇപ്പം കൂടുതലായിട്ടൊന്നുമില്ല, അപൂർവമായിട്ട് ഒരു കീനോട്ട് അഡ്രസ്സ് എന്നുള്ളത് പറയണമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ കീനോട്ട് അഡ്രസ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പോയി വായിക്കും പറയും. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോഴേ ഈ ഡിസ്കഷനിൽ ഒരു ചെയർമാനായിട്ടിരിക്കണം, അല്ലെങ്കിൽ മോഡറേറ്ററായിട്ടിരിക്കണം, അതൊക്കെ ചെയ്യും. പിന്നെ ഈ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വളരെ അപൂർവമായിട്ട്, അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയണേ ഒരു 5-6 തവണയും മറ്റേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഇത്ര നാളതുകൊണ്ട്, അല്ലെങ്കിൽ 10 തവണ എന്ന് വെച്ചോളൂ. അതിൽ കൂടുതൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. യങ്സ്റ്റേഴ്സ് ഇതിനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എപ്പോഴും ഇതിനായിട്ട് തന്നെ മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട്. യങ്സ്റ്റേഴ്സ് പലവരും എൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്കൊക്കെ ചാൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി നടത്തണമെന്ന് പറയാറില്ല. പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ചിലപ്പോൾ റിമാർക്കൊക്കെ പറയാനൊക്കെ പറയും. പിന്നെ ദൂരെ പോയിട്ടൊന്നും ഞാനിങ്ങനെ ഒന്നും പോകാറില്ല, അത് സാധ്യമല്ല. ഒന്നായിട്ട് നമ്മുടെ റുട്ടീൻ വർക്കിൻ്റെ ഇടയിലേ. പിന്നെ കോൺഫറൻസുകളിലൊക്കെ പോയാലും അവിടെ ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും, ഓരോ പ്രസൻറ്റേഷനുകളൊക്കെ കേൾക്കും, അതൊക്കെ ചെയ്യും. ഇതൊക്കെ അത്യാവശ്യമാണ്, ഞാനതിൽ വളരെ നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ്.
1: ഡോക്ടർ ഇവിടെ പഠിക്കുന്ന 60s കോഴിക്കോട് വന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ഈ ശിഷ്യനായിട്ട് പഠിച്ച ഒരാളാണ്. ആ ബാച്ചുകൾ ആദ്യത്തെ ഒരു ഫോമേറ്റീവ് ഇയേഴ്സിൽ വളരെ അതിപ്രശസ്തരായ മനുഷ്യരാണ്. പിന്നീട് മോശമായി എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും അന്നത്തെ ടീച്ചേഴ്സ് ഒരു വേറിട്ട തരത്തിൽ, കാരണം ഒരു ജനറേഷൻ്റെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷനെ ഷേപ്പ് ചെയ്യാവുന്ന ഒരു ചരിത്ര നിയോഗം ഏറ്റെടുത്ത മനുഷ്യരായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങ് പഠിച്ചത്. അപ്പോൾ കാലം ചെല്ലുന്തോറും ആ ഒരു ബോധന രീതി, ടീച്ചിങ് മെത്തഡോളജികൾ മാറുകയാണ്. ഒരു അധ്യാപകൻ്റെ സാന്നിധ്യം ഇല്ലാതെയും പഠിക്കാവുന്ന രീതിയിലേക്ക് സാങ്കേതികത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു ലോകമാണ്. പിന്നെ അങ്ങ് അപ്പോൾ 20 വർഷത്തോളമായിട്ട് ഇവിടെ DNB അധ്യാപകനായി വർക്ക് ചെയ്ത ഒരാളാണ്. ഈ അധ്യാപന ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം ഈ കാലത്തിലൂടെ അങ്ങ് കടന്നു വന്നിട്ടുണ്ട്, എല്ലാ തരത്തിലൂടെയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ എലസ്ട്രിയസ് ടീച്ചർ

0: മുതൽ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോംപ്റ്റുകൾ വരെയുള്ള ലോകം കണ്ടൊരു മനുഷ്യനാണ്. എന്താണ് ഈ ഒരു ടീച്ചർ എന്ന നിലയിലുള്ള ആ ഷിഫ്റ്റുകളെ കുറിച്ച് ഡോക്ടർക്ക് തോന്നുന്നത്?
1: അതൊരു നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ, ഈ നേരത്തെ, അതായത് വർഷങ്ങൾക്ക്, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അന്നത്തെ പഠിപ്പിക്കുന്ന മെത്തേഡ് തന്നെ വേറെ ആയിരുന്നു, നോ ഡൗട്ട്. അത് വെച്ചാൽ എല്ലാം ക്ലിനിക്കൽ ബേസ്ഡ് ആണ്. അത് പേഷ്യൻസ് ഉണ്ടാവും, പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ പറയും, അത്യാവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പഠിപ്പിക്കലായിരിക്കും, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള പഠിപ്പിക്കലായിരിക്കും. അങ്ങനെ അത് ഗ്രാജുവലായിട്ട് പോയി പോയിട്ട് ഈ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മെത്തഡിൽ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. ഏത് പേഷ്യൻ്റ് വന്നാലും അവരുടെ അപ്പുറം പറഞ്ഞത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എഴുതി കൊടുക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നത് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മെത്തഡോളജി ആയി. അതായത് നെറ്റ് എന്ന് പറയും, ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനെ ഒരു പ്രസൻറ്റേഷൻ ടോപ്പിക്കാക്കിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന മെത്തഡ്. പിന്നെ ഇപ്പോഴാണ് ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഇത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം അത് കേട്ടപ്പോൾ ഇത് എന്ത് ഇൻ്റലിജൻസ് ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടടിച്ചിരുന്നു. പിന്നെ അതിനെപ്പറ്റി കുറച്ച് വായിച്ചപ്പോഴും ഇത് കേട്ടപ്പോഴൊക്കെയാണ് മനസ്സിലായത്, അത് പ്യൂർലി ഞാൻ ഒരു, അതായത് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് അനാലിസിസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഡാറ്റ അതിനോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എവറേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് എവറേജ് ആയിട്ടുള്ള കണ്ടുപിടിച്ചിട്ട് അത് നമുക്കൊരു മറുപടി തരുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അതിലോട്ട് ഈ ഫീഡ് ചെയ്യുന്നവർ നല്ല വിവരമുള്ളവർ ഫീഡ് ചെയ്താലേ അത് കറക്റ്റ് ആയിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അതിന് കിട്ടുന്ന മെറ്റീരിയലും അതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു വെണ്ടക്ക ഇത് കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല വെണ്ടക്ക വിത്ത് ഉപയോഗിച്ചായാലേ നല്ല വെണ്ടക്ക കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഈ എഐക്ക് അതിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നവർ നല്ലതാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത ഈ എഐ ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഈ അമേരിക്കക്കാരുടെ ഈ കാര്യങ്ങൾ മാത്രമേ അതിൽ ഡയഗ്നോസിസോ ട്രീറ്റ്മെൻറ്റോ ഇൻവെസ്റ്റിഗേഷൻസോ അതൊക്കെ ഉണ്ടാവുള്ളൂ, ഇവിടുത്തെ ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവർ എന്നാലും ചെയ്താലേ അത് ഇതിന് ഗുണം കിട്ടുമെന്ന് തോന്നുന്നത്. പക്ഷേ താങ്കൾ എന്നെ ക്ഷമിക്കണം, ഞാൻ ആ യുഗത്തിലോട്ട് കടന്ന് കാര്യമായിട്ട് ചെന്നിട്ടുമില്ല, കാര്യമായിട്ടല്ല ഒട്ടും ഇല്ല എന്ന് വേണം പറയാം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഈ സമയത്ത്, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. പക്ഷേ അതിൻ്റെ എന്തായാലും അത് ബേസ്ഡ് ആയിട്ടുള്ള ചില ഡിസ്കഷൻസൊക്കെ ഞാൻ ഈ ഐ എം എയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓഫ്താൽമോളജി കോൺഫറൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്കത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുമെന്നോ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷേ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കിൽ കുറേ അത് ആ സമയത്തുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ടീച്ചറായിട്ട് അത് മെഡിക്കൽ കോളേജിൽ ഒരു 29 വർഷം ഞാൻ മെഡിക്കൽ കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ട്യൂട്ടറായിട്ട്, അന്ന് ട്യൂട്ടറാണ് ട്യൂട്ടറെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ലെക്ചറേഴ്സിന്, അന്ന് ലെക്ചറർ പോസ്റ്റ് ഇല്ല, ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ. അങ്ങനെ അതിനുശേഷം ഈ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിലും ഈ അതിലൊന്നും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചവർ പഠിപ്പിച്ച പല കാര്യങ്ങളും എൻ്റെ തലയിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ തന്നെ എന്തായാലും കുറച്ചിങ്ങനെ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കുറച്ച് ന്യൂവർ ഇൻഫർമേഷൻ കിട്ടിയതിനൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. പിന്നെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഒരുപാടുള്ളപ്പോഴേ ഈ സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിന് അവർ ആ ടോപ്പിക്കിന് മാത്രം അവരിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും, എന്നിട്ട് അവർ വെറുതെ ഇല്ലാതെ നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടത് എന്നാൽ ഈ സാറിനെ ഒന്ന് എന്നാലും പറ്റിക്കട്ടെ നോക്കട്ടെ എന്ന് വെച്ചാൽ ചില നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല, എന്നാലും ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെ ഞാനതങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, നിങ്ങളതിനെപ്പറ്റി കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ടൊക്കെ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ഉഷാറായിട്ട് അതിനെ ഒന്ന് നല്ലപോലെ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് സംസാരിക്കും, ഞാനും ആ കൂട്ടത്തിൽ കേട്ടിട്ട് കടലാസിൽ പേന എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക, ബാക്കിയുള്ളവർ എഴുതിയെടുക്കട്ടെ എന്ന് പറയും. അയ്യോ സാറേ അങ്ങനെയൊന്നുമല്ല, സാറിന് അറിയാവുന്ന നമുക്കെങ്ങനെ അറിയാം, എന്നാലും നമ്മളിന്ന് കേട്ടതെന്ന് ഒരു ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വന്ന് എന്തായാലും ചോദിച്ചാൽ ഞാൻ അവരുടെ ആദ്യ തൊഴിൽ കൈകൊണ്ട് പറയും, നിങ്ങൾ എന്നെ അടുത്ത് അങ്ങനത്തെ ഒന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാനൊക്കില്ല, എനിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്, ഓർ ഫ്രാങ്ക്നെസ്സോ വീക്ക്നെസ്സോ വാട്ട് എവർ യു കോൾ, നിങ്ങൾ എന്ത് വിചാരിക്കുക അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു സർവജ്ഞനാവണമെന്നുള്ള ഒരു ആഗ്രഹവും എനിക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇനി ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, അങ്ങനെ ഉണ്ടാവാൻ ആർക്കും പറ്റൂല, വെറുതെ പറഞ്ഞു നടക്കാത്തതോളം എനിക്കത് അറിയാം ഇതറിയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊരിക്കലും ഒരു ഫാക്റ്റ് ആയിരിക്കില്ല, വാസ്തവത ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
0: ഡോക്ടർ കണ്ണിൻ്റെ ചികിത്സ നടത്തുന്ന ആളാണ്, അപ്പോൾ കാഴ്ചശക്തി ഉണ്ടാവാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പരിശീലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഡോക്ടറുടെ കാഴ്ചശക്തി ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അതിലേക്കുള്ള പ്രിസർവേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഈ പ്രൊഫഷണൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടർ അല്ലേ? അപ്പോൾ അതിനെ ഡോക്ടർ എങ്ങനെയാണ് അതിനെ അതിലേക്കുള്ള ഡോക്ടറുടെ ഒരു പേഴ്സണൽ കെയർ

0: റുട്ടീനോ അതിനെന്തെങ്കിലും ഒരു രീതി ഡോക്ടർ അനുവർത്തിക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ഭാഗ്യവാനാണ്. അതിനെപ്പറ്റി യാതൊരു സംശയമില്ലാതെ പറയുകയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നവർ ഈ കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ കണ്ണട വെക്കുന്നില്ലല്ലോ, ഡോക്ടർ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, കണ്ണുള്ളിൽ ലെൻസ് വെപ്പിച്ചിട്ടുണ്ടോ, ഡോക്ടർ ഇടയ്ക്ക് മാത്രം ഒരു മാഗ്നിഫയിങ് ലെൻസ് വെച്ച് നോക്കുന്ന കാണാലോ, ഡോക്ടർ എന്താ ഇങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, കണ്ണ് എൻ്റെ കണ്ണ് രണ്ടും ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അത്യാവശ്യത്തിനുള്ള കാഴ്ചയുണ്ട്, പിന്നെ അതുകൊണ്ട് കാണാൻ പറ്റാത്തതിന് ഞാനിത് ഈ മാഗ്നിഫയിങ് ലെൻസ് വെച്ച് നോക്കും, അതല്ലെങ്കിൽ കണ്ണടയുണ്ട് എൻ്റെ അടുത്ത് ഈ കണ്ണട വെച്ച് നോക്കും, ഇതൊക്കെയാണ്. പിന്നെ നമുക്കുള്ള കാഴ്ച ഇങ്ങനെ നല്ലപോലെ ഇത് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഞാൻ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് ജന്മനാ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥകളും നോർമലാണെങ്കിൽ നല്ല കാഴ്ച ത്രൂ ഔട്ട് ഉണ്ടാവും. പിന്നെ 40 വയസ്സാകുമ്പോൾ ഒരു കണ്ണട വെക്കേണ്ട അവസ്ഥ വരും, വെള്ളെഴുത്തുനിന്ന് വരും, പ്രസ്ബയോപ്യ, അപ്പോൾ കണ്ണട വെക്കേണ്ടി വരും. അത് ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങനെ വെക്കേണ്ടി വരും. പിന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ മയോപ്യ എന്ന് പറയും, ഷോർട്ട് സൈറ്റ്, അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്, യാദൃച്ഛികമായിട്ട് വരുന്നതാണ്. അതിന് മൈനസ് പവറിൻ്റെ കണ്ണട വെച്ചാലേ പറ്റുള്ളൂ. പിന്നെ കണ്ണിന് അനാവശ്യമായിട്ട് തൊടുകയോ കണ്ണിനെ പോളെ ഇടയ്ക്കിടയ്ക്ക് തിരുമുകയോ കണ്ണിൻ്റെ കുഴിയെ തൊടുകയോ ഇതൊന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്താൽ കണ്ണിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയൊക്കെ വന്നാൽ കാഴ്ച കുറഞ്ഞു പോകും. കണ്ണിനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നേത്ര സംരക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഞാൻ എത്രയോ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് തൊടരുത് എന്നുള്ളത്. കണ്ണ് തൊടുന്ന പ്രക്രിയ പ്രപൂർണമായിട്ട് നിർത്തണം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ സാധ്യം? കണ്ണ് അവരവരുടെ കണ്ണ് അവരവർ തൊടാതെ പിന്നെ ആരാണ് ഉണ്ടാ തൊടിയിക്കുന്നത് എന്ന് പറയും. ഞാൻ പറഞ്ഞ കണ്ണങ്ങനെ തൊടേണ്ട ഒരു അവയവേ അല്ല, കണ്ണൊരു ഓപ്പൺ സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ കവിള് എത്ര തവണ തൊട്ടാലും കവിളിൽ ഒരു കുഴപ്പം വരില്ല, കണ്ണ് ഒരു ഓപ്പൺ സ്ട്രക്ചർ. അതാണ് കൊണ്ട് കണ്ണ് തൊടരുത്. കണ്ണ് തൊടുന്നവർക്കാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത്. കണ്ണ് തൊടുന്ന പ്രക്രിയ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴേ ആ വിറ്റാമിൻസോ അല്ലെങ്കിൽ മിനറൽസോ അങ്ങനത്തെ ആഹാരം കഴിക്കുന്നതിനെ പറ്റി അഡ്വൈസ് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലിപ്പോൾ മൊത്തം അങ്ങനെ ഇങ്ങോളം കാർമീരുന്ന കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും നല്ല ആഹാരമാണ് കഴിക്കുന്ന ആൾക്കാർ. എല്ലാവരും നല്ല ഒരു സാറ്റിസ്ഫാക്ടറി, അതായത് വിറ്റമിൻസൊക്കെ ഉള്ള ഈ മിനറൽസൊക്കെ ഉള്ള ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നേത്ര സംരക്ഷണത്തിനായിട്ട് അങ്ങനെ ആഹാരത്തിൽ ദിവസവും കുറേ വൈറ്റമിൻസ് കഴിക്കണമെന്നോ കോഴിമുട്ട കഴിക്കണമെന്നോ മീൻ കഴിക്കണമെന്നോ വെജിറ്റബിൾസ് കഴിക്കണമെന്നോ ഫ്രൂട്ട്സ് കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്ന അത്തരതൊക്കെ കഴിച്ചുകൊണ്ടാൽ മതിയാവും. നമ്മളൊക്കെ അത്രയേ ചെയ്യാറുള്ളൂ, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കണ്ണിൽ എന്തായാലും സൂക്കേട് വന്നാൽ അതിനുള്ള ചികിത്സ എടുക്കണം. ഇതിപ്പോൾ തിമിര എല്ലാവർക്കും വന്നൊന്നും വരില്ല, ചിലവർക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ തിമിര വന്നാലേ അതിനുള്ള ചികിത്സ ചെയ്യണം, ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഗ്ലോക്കോമ എന്ന് പറയണം, കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന ഒരു അവസ്ഥ, അത് എല്ലാവർക്കും വരുമെന്നല്ല, വന്നാൽ അതിനുള്ള ചികിത്സ ചെയ്യണം. പിന്നെ നേത്രനാടികൾ, റെട്ടിന, നമ്മൾ നേത്രനാടി റെട്ടിന എന്ന് പറയും, അല്ലെങ്കിൽ കണ്ണ് ഞരമ്പ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്തായാലും ചില വരുന്ന തകരാറുകളുണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരും, അല്ലെങ്കിൽ പിന്നെ വയസ്സാകുമ്പോൾ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ വരും, AMD എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ ചിലതിനൊക്കെ ചികിത്സ ഉണ്ട്, ചിലതിനൊന്നും ചികിത്സയില്ല. ചിലതിനിപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണമെന്നുള്ള അത്യാവശ്യമാണ്. ഡയബറ്റീസ് കൺട്രോൾ ആക്കാതെ വിടുവാണെങ്കിൽ അവരുടെ നേത്രനാഡികൾക്ക് ക്ഷീണം വരും. അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യേണ്ടി വരും, ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാവർക്കും വരുമൊന്നുമില്ല, അങ്ങനെ വരുന്നവർക്ക് അവരുടെ ഒരു ഭാഗ്യദോഷമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നേത്ര സംരക്ഷണം നമ്മൾ ചെയ്യേണ്ടതാണ്, നല്ല ആഹാരം കഴിക്കേണ്ടതാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ, പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ആണ് സാധാരണ നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ.
0: ഡോക്ടറുടെ ഒരു ഒരു റിലാക്സേഷൻ, ഡോക്ടർ ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ സംഗീത കച്ചേരി റേഡിയോയുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ സംഗീത കച്ചേരികൾ മുടങ്ങാതെ കേൾക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഡോക്ടറുടെ മറ്റ് ഇതുപോലുള്ള റിലാക്സിങ് ടൈമുകളിൽ ഡോക്ടർ വിനിയോഗിക്കുന്നത് വേറെ വായനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ എൻഗേജിലാണോ?
1: അല്ല, ഹോബീസ് എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. ഞാനിങ്ങനെ വൈദ്യന്മാരുടെ ഫാമിലി ഉള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എനിക്ക് ഗാർഡനിങ് ഒരു എൻ്റെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഹോബിയാണ് ഗാർഡനിങ്. ഗാർഡനിങ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഈ ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് ഗാർഡൻ അല്ല, നമ്മുടെ സാധാരണ ഇവിടെ ഉള്ള തരത്തിലുള്ള നമുക്ക് പൂക്കൾ സാധാരണ കിട്ടുന്നത്, അല്ലെങ്കിൽ ഭംഗിയായിട്ടുള്ള ചെടികൾ, ഇങ്ങനത്തെയൊക്കെ വളർത്തുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാനങ്ങനെ ഒരു കാലത്ത് എൻ്റെ ഏതാണ്ട് 30കളിൽ അല്ലെങ്കിൽ 40കളിൽ 50കളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10-20 വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് പോയി കുത്തിരിക്കാനും എനിക്ക് പറ്റുന്നില്ല, അതിനെ നോക്കാനായിട്ടോ ഇതിനൊക്കെ എന്ന്. പിന്നെ ഒരു ചട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വേറെ ചട്ടിലോട്ട് അതൊന്നും പറ്റുന്നില്ല. പിന്നെ താമസിക്കുന്നത് ഒരു കുറഞ്ഞ 8 സെൻറ്റ് സ്ഥലത്താണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്. ഈ കോഴിക്കോട് ആ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ താമസിച്ചിട്ടുള്ളൂ. ആ 8 സെൻറ്റ് സ്ഥലത്ത് ഇങ്ങനെ പലതും പറ്റാറില്ല. പക്ഷേ ഗാർഡനിങ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഹോബിയാണ്. ഞാൻ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഒരു കാലത്ത് ഒരു 25 വെറൈറ്റി ഹൈബിസ്കസ് എന്ന് പറയും, അത് ചെമ്പരത്തി പൂക്കൾ പല കളറിൻ്റെ പല തരത്തിലുള്ള തൃശ്ശൂരിൽ നിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ, ഇവിടെ കോഴിക്കോട് തന്നെ പലയിടത്തുള്ള ഒരു കമ്പ് കൊണ്ട് നട്ടിട്ട് അങ്ങനെ ആക്കി ഒരു 25 മോർ ദാൻ

0: 25 ഉണ്ടാവും, അതിൽ കൂടുതൽ ചെമ്പരത്തി വെളുത്തുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം തന്നെ വന്ന് നോക്കിയാൽ 4-5 തരത്തിലുള്ള തെച്ചിപ്പൂകളുണ്ട്, പല കളറിലുള്ളതും ചെത്തിപ്പൂകളുണ്ട്, ഒരുപാട് ഇതളുകളുള്ളതുണ്ട് ചെത്തിപ്പൂകൾ, ഇല്ലെങ്കിൽ സാധാരണ 4 ഇതളൊക്കെ ഉണ്ട്, ഇത് മൾട്ടി കളേർഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ മന്ദാര പൂവുണ്ട്, മന്ദാരം വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഇൻട്രസ്റ്റ് ഉള്ളതാപോലെ മന്ദാരം അതുണ്ട്. അങ്ങ് മുല്ലപ്പൂകളുണ്ട്, 2 വെറൈറ്റി മുല്ലപ്പൂകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ താമസിക്കുന്ന വീട്ടിൽ. അതൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്യും, അത് ഗാർഡനിങ് എനിക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഹോബിയാണ്. പിന്നെ ഞാൻ പണ്ട് സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ആർലിയർ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ ആൽബം ആക്കി വെച്ചാണ്ട് വീട്ടിലുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് താങ്കൾക്കറിയാവുന്നതുപോലെ ഈ മ്യൂസിക് കളക്ഷൻസ് എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട് വെച്ചാൽ അതിനെ പലതിനും കേൾക്കാനോ ഇതിന് എനിക്ക് സമയം കിട്ടുന്ന കുറച്ച് കുറവാണ്, ഉണ്ട് എൻ്റെ അടുത്ത്. അതായത് ഞാനിങ്ങനെ ഈ പണ്ട് ഈ എൽ പി റെക്കോർഡ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങിച്ച 100-ലും കൂടുതൽ ഈ എൽ പി റെക്കോർഡ്സ് എൻ്റെ അടുത്തുണ്ട്, അലമേരയിലുണ്ട്. ഒരു തട്ട് ഫുള്ളുണ്ട് ഈ ഗോദ്രജ് അലമേരയിൽ എൽ പി റെക്കോർഡ്സ്, നല്ല കണ്ടീഷനുള്ള. പക്ഷേ എൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിനെ പ്ലേ ചെയ്യാനുള്ള നല്ല റെക്കോർഡ് പ്ലെയേഴ്സ് എൻ്റെ അടുത്തില്ല. ഒരു റെക്കോർഡ് പ്ലെയറുണ്ട്, അതിന് വേണ്ട സ്റ്റൈലസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാസറ്റ്സ്, ഒരുപാട് മ്യൂസിക് കാസറ്റ്സ് ഞാൻ വാങ്ങിച്ചിരുന്നു, പ്രീ റെക്കോർഡഡ് കാസറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ റേഡിയോ കാസറ്റ് എന്നുള്ളൊരു ഒരു ജാപ്പാൻ മേഡ് ഒരു നാഷണൽ പാനസോണിക്കിൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വാങ്ങിച്ചത് 1972 മറ്റാണ്. ഇപ്പോഴും ഉണ്ട്, നല്ല കണ്ടീഷനിലുണ്ട്. പക്ഷേ അതിലെ കാസറ്റ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, അതിന് റിപ്പയർ ചെയ്യുന്നവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കാസറ്റ് മുഴുവനും അങ്ങനെ അലമേരക്കകത്ത് കിടക്കുക, അതിനൊന്നിനും കളയാൻ എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു വയ്യാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആ വയ്യാത്ത ആളെ ഒഴിവാക്കണമെന്നുള്ള ആ തരത്തിലൊരു ചിന്താഗതിയെ എനിക്കില്ല. അത് നമ്മുടെ ആളാണെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഈ കാസറ്റ്സ് അതുപോട്ടെ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ CD യുഗം വന്നു. CD യുഗം വന്നപ്പോഴേ ഒരുപാട് CD കൾ എൻ്റെ അടുത്തുണ്ട്. ഈ ആകാശവാണിയിൽ തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ MS സുബ്ബലക്ഷ്മിയുടെ 2 DVD വാങ്ങിച്ചിട്ടുണ്ട്, MLവസന്തകുമാരുടെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പുറമെ നിന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് എനിക്ക് അത് സഹായിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് തരാൻ ഇതിനൊക്കെ. എന്നിട്ട് അതിനൊക്കെ വെച്ച് കേൾക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സോണിയുടെ DVD പ്ലെയർ ഉണ്ട്, അതിൽ വെച്ച് ഞാൻ കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സമയം കിട്ടുന്ന കുറവാണ്. പക്ഷേ ഈ ചില CD കൾ തന്നെ അങ്ങ് കുറേ നാൾ കഴിയുമ്പോൾ കേടാവും, കളറങ്ങ് പോവും, കളർ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഞാൻ ചില ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു CD ക്ക് അത്രയും ലൈഫ് ഉള്ളൂ പറഞ്ഞു. അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ തുടങ്ങിയത് മറ്റേ പെൻഡ്രൈവുകളാണ്. പെൻഡ്രൈവുകളിൽ ഇങ്ങനത്തെ ചെയ്തത് കുറേ ഉണ്ട് എൻ്റെ അടുത്ത്, അവിടെ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയാലും ഊസിറ്റോ അല്ലാതെയോ മറ്റോ ശരിയാക്കിയതുണ്ട്. പക്ഷേ ആ പെൻഡ്രൈവുകൾ പോലും പെർമനൻ്റ് അല്ല. എൻ്റെ അടുത്ത് 2 പെൻഡ്രൈവുകളുണ്ട് കേടായത്. അത് എങ്ങനെ കേടായത് എനിക്ക് പറഞ്ഞുകൂടാ, അതിനെപ്പറ്റി തൊടുന്നവർക്ക് പറഞ്ഞുകൂടെ ഒന്നുമില്ല. അത് കുത്തിയാൽ ഒന്നും കാണുന്നില്ല എന്നുള്ള പരമാർത്ഥമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ താങ്കളെ പോലത്തെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് ഇതിന് എന്താ ഒരു പെർമനൻ്റ് റെമഡി പറയാൻ. അപ്പോൾ ഉടനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു 200 വയസ്സ് വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, അതിനെന്താണ് റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അത് തന്നെയാണ് ഇതിനൊക്കെ. ഇതൊക്കെ ഓരോന്നല്ലാതെ മറ്റവരാണെങ്കിൽ ഇനി ഇത്തിങ്ങ് നിങ്ങൾ നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഉള്ള നല്ല കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പറ്റും. ഞാൻ പറഞ്ഞ ഈ ഹാർഡ് ഡിസ്കിനെ പ്ലേ ആണെങ്കിൽ എന്നാലും വേണ്ടേ? ഹാർഡ് ഡിസ്ക് കയ്യിൽ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ എന്ന് പോവാ. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് ഒന്ന് ചോദിക്കാൻ പറ്റില്ല, സംശയം തീർക്കാൻ പറ്റില്ല, നിങ്ങൾ ചുമ്മാ ഇരിക്കോ, എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനയോ മറ്റേ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാനങ്ങനെ ഭജനയും ചെയ്യുക, പിന്നെ ഈ സുഖക്കേടൊക്കെ വരാതിരിക്കാനുള്ള ഒരു ശ്ലോകമുണ്ട്, അത് ഞാൻ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ശ്ലോകം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കട്ടെ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശേഷാൻ അശുഷേ ഹരേ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഭിഷഗ്വരാത അവതാരമുണ്ട് ഈ മഹാവിഷ്ണുവിൻ്റെ, അതാണ് ഇതിൻ്റെ അവസാനം പറയണത്. അതായത് താങ്കൾക്കിത് കേട്ട് ബോറടിച്ചിട്ടുണ്ടാകും, ഇനി ഒന്നുകൂടെ പറയുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഡെയിലി ഒരു 50 തവണ ആയാലും ഈ ശ്ലോകം പറയും, ഒന്ന് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളത്.
1: എന്തായാലും വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭാഷണമായിരുന്നു ഡോക്ടർ ഭട്ട് ഡോക്ടറുമായിട്ടുണ്ടായി നമ്മൾ ഇത്ര നേരം നടത്തിയത്. അത് വളരെ ഹൃദയത്തിൽ നിന്ന്, നമ്മളൊരു ഒരു മുൻധാരണകളോ മുൻവിധികളോ അല്ലെങ്കിൽ ഒരു മറ്റൊന്നുമോ ഇല്ലാതെ ജീവിതത്തെ അതേപടി, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മിററിൽ നോക്കി നേരത്തെ ഒരു സൂചന പറഞ്ഞു, നമ്മൾ നോക്കുന്ന കണ്ണാടിയിൽ നിന്ന് കാണുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ഡോക്ടറെ തന്നെ ഒരു കണ്ണാടിയിൽ കണ്ട് അതിലെ ഒരു വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നോ കലർപ്പുകളോ ഇല്ലാതെ തന്നെ തന്നെ കണ്ട് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇത്രയും നേരം. ആ ഒരു സംഭാഷണം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായതിൽ പ്രത്യേക സന്തോഷമുണ്ട്. കേട്ടിരിക്കുന്നവരും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങ് ആ ജപിക്കുന്ന ശ്ലോകം പോലെ ഇനിയും ഈ ആരോഗ്യത്തോടെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ സഹായിക്കാൻ കഴിയുന്ന അവസരങ്ങളോടെ ജീവിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ.
0: നമസ്കാരം.
2: കോഴിക്കോട്

മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സു തുറക്കുകയായിരുന്നു ഇതുവരെ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സപ്നോ കോ ഹക്കീകത് മേ ബദൽനേ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാന സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനേ കേ ലിയേ അഫ്കാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരൺ കേ ലിയേ വിസിറ്റ് കരേ afcat.edcil.co.in പർ.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
5: बाजार से महंगे ब्याज पर ऋण लेने के लिए मजबूर था. हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ യു എൻ അംഗ

0: രാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 June 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശിന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി MP കൊൽക്കത്തയിലെ CID ആസ്ഥാനത്ത് പോലീസ് ചോദ്യം ചെയ്യൽ നിന്ന് ഹാജരാകും. CID ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നിന്ന് ഹാജരാകും. ബാനർജിക്കെതിരെ ബിധാൻനഗർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതം ഇന്ന് ഉച്ചയ്ക്ക് 12 പൂജയ്ക്കൊപ്പമാണ് ചതുശ്ശതം. ഇന്നലെ അന്തരിച്ച രാധൻ കണ്ണപുരത്തിന്റെ സംസ്കാരം കണ്ണപുരത്തെ സമുദായ ശ്മശാനത്തിൽ അല്പസമയത്തിനകം. പ്രശസ്ത നാടകപ്രവർത്തകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രാധൻ കണ്ണപുരം ആകാശവാണി നാടക വിഭാഗത്തിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സമ്മറിൻ ബദലഹേം എന്ന ആ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി ശ്രീനിവാസ് സുജാത എന്നിവർ പാടിയ ഗാനം.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേ

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണങ്കണ്ടി മഴക്കാലമേള.
2: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് വേണ്ടി മനു മഞ്ജിത്ത്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവത വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഉത്തരവ് പ്രകാരം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായാണ് ഉയർത്തിയത്. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോളിന്റെ കയറ്റുമതി തീരുവ മാറ്റമില്ലാതെ തുടരും. ലിറ്ററിന് 1.05 രൂപയാണ് പെട്രോളിന്റെ നിലവിലെ നിരക്ക്. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്നും മടങ്ങും. ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസമടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവച്ചു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലെത്തി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെ ഏവിയാനിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്കിടെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇത് 13 തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫ്രാൻസിലെ ഏവിയാനിൽ ഇന്നലെ ആരംഭിച്ച 52 G7 ഉച്ചകോടിയിൽ ലോകത്തിലെ മുൻനിര സാമ്പത്തിക വിദഗ്ധർ പ്രധാന അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച നടത്തി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ ആഗോള അസന്തുലിതാവസ്ഥ കുറയ്ക്കൽ, പ്രധാന ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തുടർന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴവിരുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ

വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ, യു എൻ അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ്. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാന ചുവടുവയ്പ്പാണ് ധാരണാപത്രമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നുവീണ് 8 പേർ മരിച്ചു. സതേൺ കാലിഫോർണിയയിലെ മുജാവെ മരുഭൂമിയിലെ എഡ്വേർഡ് വ്യോമസേനാ താവളത്തിലായിരുന്നു അപകടം. പതിവ് പരീക്ഷണ പറക്കലിന് വിമാനത്താവളത്തിൽ നിന്ന് റൺവേയിലൂടെ ഓടി ഉയർന്നതിന് തൊട്ടുപിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. US ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്രയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സേവനത്തിന്റെയും സാർവത്രിക ഐക്യത്തിന്റെയും കലാതീതമായ സന്ദേശം നൽകിയ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്ന് ക്വത്ര സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ 3-അംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. സംഘം അയോധ്യയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. 7 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 15 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമിനേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. July 1 മുതൽ 30 വരെ നടക്കുന്ന 1-ാം ഘട്ട സെൻസസിന് മുന്നോടിയായാണ് സെൽഫ് എന്യൂമറേഷൻ. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടം. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് 2-ാം ഘട്ട കണക്കെടുപ്പ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2-ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗികൾക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2-ാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. നിരീക്ഷണത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ രോഗലക്ഷണങ്ങൾ മാറിയതിനെ തുടർന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അതിനിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് ക്വാറന്റീനിൽ കഴിയുകയായിരുന്ന രോഗിയുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളെ നിരീക്ഷണത്തിന് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4-ഉം 8-ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അല്പസമയത്തിനകം മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. 2024-ൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത്ത് MLA അധ്യക്ഷതയിൽ പുതിയ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി. പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന സാധ്യത പരിശോധിക്കുമെന്ന് അറിയിച്ച കളക്ടർ സ്ഥിരം അഭയകേന്ദ്രം ഒരുക്കുന്നതിന് എത്രയും വേഗം ഭൂമി കണ്ടെത്താൻ പഞ്ചായത്തുകളുടെ അടക്കം ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടു. പ്രവർത്തികൾ സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാനും ഏകോപനത്തിനും വിലങ്ങാട് നോഡൽ ഓഫീസറായ വടകര RDO KK പ്രസീലി

നെ യോഗം ചുമതലപ്പെടുത്തി. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന CBI വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13000ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: 55-inch വലിയ എൽ ഇ ഡി ടിവിയിൽ ഓൺകിയ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉദയപുരം സുൽത്താൻ എന്ന ആ ചിത്രത്തിനു വേണ്ടി കൈതപ്രം രജനിയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് വിപണിയിൽ ഇന്ന് സ്വർണം പവന് 120 രൂപ കുറഞ്ഞ് പവന് 111,000 രൂപ, ഗ്രാമിന് 13,875 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ആകാശവാണി 103.6 റിയൽ എഫ്എം പ്രിയ ഗീതത്തിലേക്ക് എപ്പോഴത്തെയും പോലെ അത്രമേൽ പ്രിയത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പർ 04 5 2 3 6 6 1 7 4, മറ്റൊരു നമ്പർ 2 3 6 6 1 7 6, മൊബൈൽ നമ്പർ 9 4 4 7 4 4 8 0 0. ഇന്നത്തെ പ്രിയ ഗീതം ആരംഭിക്കുന്നത് ഈ ഗാനം കേട്ടുകൊണ്ടാവാം. തിരൂരിൽ നിന്ന് ശ്രീലത ആവശ്യപ്പെട്ട ഗാനം, അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: ആവട്ടെ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: പ്രിയ ഗീതം.
3: പ്രിയ ഗീതത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ഗാനം ആസ്വദിക്കാം. കന്മദം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു പയ്യോളിയിൽ നിന്നും ശ്രീജ.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ഗീതം.
3: പ്രിയ ഗീതത്തിലെ അടുത്ത ഗാനം പാലാട്ടു കോമനിൽ നിന്നും എ എം രാജയും പി സുശീലയും ചേർന്നാലപിച്ചത്. വയലാറിൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സാജു പറമ്പത്ത്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ കെ മാമലേ ബോത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കണ്ണങ്ങണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
2: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
3: പ്രിയ ഗീതം,
4: പ്രിയ ഗീതത്തിലെ അടുത്ത ഗാനം കേൾക്കാം. കടലുണ്ടിയിലെ അഹല്യയുടെ ഇഷ്ടഗാനം. കാലാപ്പനി എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജ ചിത്രയ്ക്കൊപ്പം ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രിയ ഗീതത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ചേവരമ്പലത്ത് നിന്നും ലക്ഷ്മി, അരവിന്ദൻ്റെ അതിഥികളെന്ന ചിത്രത്തിൻ്റെ ആൻ ആമി ആലപിച്ചത്. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ്റെ സംഗീതം.

0: ഗീതം ഇവിടെ സമാപിക്കുന്നു. പ്രിയ ഗീതത്തിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
1: പ്രിയ ഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പ്രമുഖ രാജ്യാന്തര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കാനഡ, UK പ്രധാനമന്ത്രിമാരെയും UAE പ്രസിഡന്റിനെയും നരേന്ദ്രമോദി കാണുക. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും അദ്ദേഹം ക്ഷണിച്ചു. 62,370 മെട്രിക് ടൺ LNG ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. ദിശ എന്ന കപ്പലാണ് ഹോർമൂസ് പിന്നിട്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിൽ ഇന്നലെ 13 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തു. അതേസമയം സ്വകാര്യ ബസ് മേഖലയിൽ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി VD സതീശനുമായി സംസാരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ FYUGP പരീക്ഷ June 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഓക്ലാൻഡിൽ FIH ഹോക്കി വനിതാ നാഷണൽ കപ്പിന്റെ രണ്ടാം പൂൾ മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ 1-2 തോൽപ്പിച്ചു. 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകളിനി 12 മണിക്ക്.

ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9000024440. യുവർ ചോയ്സിൽ ആദ്യം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ശാലിനി പാടിയ ഗാനം, ചിത്രം CID മൂസ.

0: ചെങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: ചെങ്ങണ്ടി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി മുത്തേരിയിൽ നിന്നും ചിത്ര ശരത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് അലക്സ് പോൾ.

2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ

നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാകണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ: ITDP നിലമ്പൂർ, നമ്പർ 0493-1220315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496-07038, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നമ്പർ 9496-07069, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നമ്പർ 9496-07040.

യുവർ ചോയ്സിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. പാവങ്ങാട് നിന്നും പ്രവേശ് ആവശ്യപ്പെട്ടത്. വർണ്ണ വർണ്ണ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയത്.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ജൂൺ 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്നും 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങാം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04832730503.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഗിരീഷ് പുത്തഞ്ചേരി തേജ് കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് കലാഭവൻ മണി. ചിത്രം ബാംബു ബോയ്സ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഫഹദ്.

കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. കാശിനെക്കുറിച്ച്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI-യിലും സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി സുബീഷ്, അനുവിന്ദ്, രാജേഷ്, ഷിബിൻ എന്നിവർക്കു വേണ്ടി കൊച്ചി രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം വിദ്യാസാഗർ.

0: മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ ഒഴിവുള്ള അതിഥി അധ്യാപക തസ്തികയിൽ നാളെ രാവിലെ 9:30 കോളേജിൽ അഭിമുഖം നടക്കും. കോഴിക്കോട് മേഖലാ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അഭിമുഖത്തിലെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9061734918, മറ്റൊരു നമ്പർ 04832734918.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ഇനി രാമല്ലൂരിൽ നിന്നും രേഷ്മ സതീഷ് ആവശ്യപ്പെട്ട ഒരു ഹിന്ദി ഗാനം കേൾക്കാം. സുനൈന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHSE, ECG, ഓഡിയോമെട്രി, DCVT, BCVT എന്നിവ. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചേളാരിയിൽ നിന്നും രാജൻ, സുബ്രഹ്മണ്യൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മണിയറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളിയും പാടിയത്.
1: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
4: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പൂച്ചൽ ഖാദർ, മുഹമ്മദ് സുബൈർ എന്നിവരുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം കള്ളിമുള്ള്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജിഷാരാമൻ കൊണ്ടോട്ടി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
3: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

യുവർ ചോയ്സ് ലിനി. ഫറൂഖിൽ നിന്ന് അശ്വതി, അജിത, ബാബു, ആരതി എന്നിവർക്കു വേണ്ടി, പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ ഈണം ഉത്തംസിംഗ്.

0: വളാഞ്ചേരിയിൽ നിന്നും ചിത്ത ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സരസ്വതി യാമം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.
1: നിന്ന

0: യുവർ ചോയ്സ് ഇനി കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: The Real FM 103.6.
0: FM പ്രധാന വാർത്തകൾ. കലയ്ക്കും സംസ്കാരത്തിനും ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രാറ്റിസ്ലാവയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വരാണസിയെക്കുറിച്ച് പ്രദർശനം വീക്ഷിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയ കേന്ദ്രസംഘം സാഹചര്യങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. നീറ്റ് യുജി പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജപ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ ഗവൺമെന്റ് നിയന്ത്രണമേർപ്പെടുത്തി. 21-ന് നീറ്റ് യുജി പരീക്ഷ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് NTA. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശ്ശതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും നാടായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വികസിച്ചത് സ്വാതന്ത്ര്യാനന്തരം വർദ്ധിച്ചു വന്ന പൊതുജന പങ്കാളിത്തത്തോടെയാണെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. രാജ്യത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തിൻ്റെയും ചിന്താ പ്രക്രിയയുടെയും അവിഭാജ്യ ഘടകമായി ജനാധിപത്യ സംവിധാനം തുടരുകയാണെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓം ബിർള അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും പീയൂഷ് ഗോയൽ ക്ഷണിച്ചു. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായ പ്രമുഖർ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, നൂതനാശയക്കാർ എന്നിവരുമായി IIT ഡൽഹി ബോർഡ് ചെയർപേഴ്സൺ ഹരീഷ് സാൽവെ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംബന്ധിച്ചതായും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു. 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം ഇതുവരെ 70 ഷിഗല്ലെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിൽ 17 പേർ വിദ്യാർത്ഥികളാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കാരണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത്. അതിനെ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സമിതി കലണ്ടർ തയ്യാറാക്കും. ഓരോ സീസണിലും മുൻകൂട്ടി പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ വരെ രോഗസാധ്യതയെ പ്രതിരോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്രസംഘം വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ, ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിനിധികളുമായും ചർച്ച നടത്തി. തുടർന്ന് രോഗിയുടെ വീടും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വവ്വാലുകളുടെ വിവിധ ആവാസ കേന്ദ്രം ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രത്യേക യോഗം ചേർന്നു. 4ഉം 8ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്നു.

0: എന്ന ഇടിവണ്ണ ഗവൺമെൻറ് എൽ പി സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാണി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ, മഹാകവി വള്ളത്തോൾ, ഉറൂബ്, കെ മാധവൻ നായർ, EMS ഇ മൊയ്തുമൗലവി, കെ ദാമോദരൻ എന്നിവരടക്കം നിരവധി കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം നൽകിയ ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട CMRL സ്ഥാപക MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവർ കൊച്ചിയിൽ ED ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. രാവിലെ 7:45 ജിദ്ദയിലേക്ക് 150 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മാംഗ്ലൂർ എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ വിമാനം ഇറക്കിയത്. ഇറങ്ങുന്നതിന് മുമ്പ് വിമാനം 20 തവണ ആകാശത്ത് ചുറ്റിക്കറങ്ങിയത് പരിസരവാസികളിലും യാത്രക്കാരിലും പരിഭ്രാന്തി പരത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. നീറ്റ് UG പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് 22 വരെ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21 നീറ്റ് UG പരീക്ഷ. സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഫീച്ചർ 30 വരെ പ്രവർത്തനരഹിതമാക്കാൻ NTA IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സുരക്ഷിതമായി പരീക്ഷ നടത്താനും സംയോജിത നടപടി സഹായിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ തിരക്ക് നിയന്ത്രിച്ച് തടസ്സമില്ലാത്ത സേവനം നൽകാൻ സാങ്കേതിക വിഭാഗം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും NTA വ്യക്തമാക്കി. മൂന്നാർ വന്യജീവി സങ്കേതത്തിൽ 11 പുതിയ ജീവി വർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചെമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മൂന്നാർ മേഖലയിലെ ആകെ തുമ്പി വൈവിധ്യം 82 ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജീവിവർഗ്ഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: കോഴിക്കോട് കുന്ദമംഗലം നിയോജകമണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിദ്യാഭ്യാസ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പരിപാടി രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 15th എ സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തെരഞ്ഞെടുത്തതായി എ സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K പ്രവീൺകുമാർ MLA അറിയിച്ചു. 20,001 രൂപയും ഫലകവുമാണ് അവാർഡ്. ജൂലൈ 3 വൈകിട്ട് കോഴിക്കോട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.

സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
0: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി മാത്രം ഉപയോഗിക്കണമെന്നും പൗരത്വം, പ്രായം, സ്ഥിരതാമസം എന്നിവയുടെ തെളിവായി സ്വീകരിക്കരുതെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി സ്വീകരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസായ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി സെൻസസിൽ പങ്കാളിയാവാൻ ഗവർണർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം കോഴിക്കോട്ട് സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ണൂർ മൊകേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PK പ്രവീൺ MLA അധ്യക്ഷതയിൽ മൊകേരി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പകർച്ചവ്യാധികൾക്കെതിരെ മുന്നൊരുക്കം നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഇല്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വിമാനം രാവിലെ 7:45 150 യാത്രക്കാരുമായി ജിദ്ദയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി കാത്തിരിക്കുന്ന അനേകരുണ്ട്. അവരുടെ തിരിച്ചു വിളിക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. കൂടുതൽ പേരെ, പുതിയ പുതിയ ആൾക്കാരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളയക്കുന്ന സന്ദേശങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. അതിൽ നിന്ന് നറുക്കെട്ടെന്ന പോലെ ഓരോരുത്തരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരിക്കൽ പരിപാടിയിൽ പങ്കെടുത്തവർ വീണ്ടും സന്ദേശങ്ങൾ അയക്കാതിരിക്കുക, ഹായ് ഇടാതിരുന്നാൽ പുതിയ പുതിയ ആൾക്കാരെ തന്നെ നമുക്ക് തീർച്ചയായും ബന്ധപ്പെടാൻ കഴിയും. ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ യേശുദാസും ജോത്സ്നയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം ഇളയ രാജ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: നമസ്കാരം.
0: ഓ, ഇതാരാണ്?
1: പുഷ്പലത കൊണ്ടോട്ടി.
0: കൊണ്ടോട്ടിയിൽ നിന്ന്? ഓ, എന്തൊക്കെയാണ്? പുഷ്പലത
1: കൊണ്ടോട്ടി അല്ല, മൊറയൂരാണ്. കൊണ്ടോട്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്.
0: ആ, ഇപ്പൊ ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി
0: സ്ഥലത്താണ്.
1: കൊറേ ആയി വിളിക്കുന്നു, എത്രയോ വർഷങ്ങളോളായി.
0: ഇതുവരെ കിട്ടിയിട്ടില്ല?
1: ഇതുവരെ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചില്ല തീരെ.
0: ഇനി കിട്ടുന്നു വിചാരിച്ചില്ല?
1: ഇല്ല ഇല്ല, ഞാൻ വെറുതെ
0: ആയിട്ടോന്ന് വിചാരിച്ചു അല്ലേ. അങ്ങനെ പുഷ്പലതയെ പോലെ ഒരുപാട് പേര് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവര് നമ്മുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഹായ് മെസ്സേജസ് കണ്ടമാനം വരുമ്പോ ആരെങ്കിലും ഒരാളെ നമ്മൾ ഇങ്ങനെ കറക്കി കുത്തെന്ന് പറഞ്ഞ മാതിരി ഒരാളെ അങ്ങ് എടുക്കാനല്ലേ പറ്റൂ. വല്ലാത്തൊരു ആൾക്കാരെയും എന്തായാലും സന്തോഷം, സന്തോഷം തന്നെ.
1: ഓ, സന്തോഷം തന്നെ. ഞാൻ വിചാരിച്ചില്ല, തീരെ പ്രതീക്ഷിച്ചില്ല.
0: ജോലി സ്ഥലത്ത് വേറെ ആരൊക്കെയാ? സഹപ്രവർത്തകരൊക്കെ ഇല്ലേ?
1: ആ, വേറെ രണ്ടാളും കൂടെ ഉണ്ട്.
0: ഓക്കെ. എന്താ?
1: ടൈലർ ഷോപ്പാ.
0: ടൈലറിംഗ് വർക്കാ?
1: ഞാൻ 10-25 വർഷമായി
0: അവിടെ തന്നെ.
1: ആ, ഈ ജോലി തന്നെ.
0: അപ്പൊ ജോലി വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ദൂരമുണ്ട്?
1: ഒരു 5 kilometer ഉണ്ടാവുള്ളു. മൊറയൂരാണ് വീട്.
0: ആ, മനസ്സിലായി. നമുക്കിപ്പോ ഈ പുതിയ യാത്രാ സൗജന്യം

0: പുഷ്പല ഇതൊക്കെ ഗുണം ചെയ്യോ?
1: ഗുണം ചെയ്യും, പക്ഷെ ഞാൻ സ്കൂട്ടിമില് പോരുന്നത് കൊണ്ട്
0: സ്കൂട്ടിക്കൊക്കെ
1: വരുമ്പോ ഗുണം ചെയ്യും.
0: സ്കൂട്ടി ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ്സിൽ കയറി വരേണ്ടി വരും.
1: അങ്ങനെ വരേണ്ടി വരും, ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് സമയം നോക്കി നോക്കി നമ്മള് നിക്കണ്ടേ.
0: നമ്മുടെ ഇറങ്ങുന്ന പാകത്തിന് പോരാല്ലോ അല്ലേ?
1: അതാണ്.
0: എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുന്നു.
1: ഓ നടക്കുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല.
0: ആ ഒരു സന്തോഷം ശബ്ദത്തിലുണ്ട് അതിലെ.
1: എത്ര വർഷമായി ഞാനിങ്ങനെ മക്കള് രണ്ടുമൂന്ന് മക്കളുണ്ട്, അപ്പൊ അവരൊക്കെ പഠിപ്പിച്ചതും കല്യാണം കഴിച്ചതൊക്കെ ഞാൻ ഒറ്റയ്ക്ക്.
0: അമ്മയുടെ പ്രയത്നവും അഭിമാനവും ഒക്കെയാണ് നമ്മുടെ വാക്കുകളിലുള്ളത്. എന്തായാലും അതൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ അവര് സ്വപ്രയത്നം കൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പൊ ഞങ്ങളെ
1: സ്നേഹാന്വേഷണം,
0: ഓ ഞങ്ങളെ സ്നേഹാന്വേഷണം മക്കളോടും മരുമക്കളോടൊക്കെ പറയൂ. അവിടെ കൂടെ ഉള്ളവരെന്തോ പറയുന്നുണ്ടല്ലോ പാട്ടിനെ പറ്റിയാണോ?
1: എന്റെ അന്വേഷണം കൂടെ പറയും.
0: എന്താ അവരെ പേര്?
1: ഒരാള് ശാന്ത, ഒരാള് സ്മിത.
0: ഓക്കെ, അപ്പൊ മൂന്നുപേരുടെയും സ്നേഹാന്വേഷണങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: മംഗളം നേരുന്നു. അല്ലിയിളം പൂവോ?
1: അല്ലിയിളം പൂവേ.
0: ഓക്കെ ശരി. ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. കുറേ പേരെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 9400024440. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ലൈനിലാളില്ല. ഹലോ
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: ആ ഇത് നയന.
1: അതെ അതെ, നയന.
0: ആ എന്താ കുന്നമംഗലം, എന്താ വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
0: ആ കുറച്ചു നേരം കാണാതെ ഇപ്പം ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും കാത്തു കാത്തിരുന്ന് മടുത്തു പോയി എന്ന് വിചാരിച്ചു.
1: ഇല്ലല്ല, അത് ഞാൻ മ്യൂട്ട് ആക്കി.
0: ഓക്കെ ഓക്കെ. ആ വേറെ എന്തൊക്കെയാണ് വിശേഷ പരിപാടികൾ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആളാണെന്ന് വിചാരിക്കട്ടെ.
1: ടൈം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
0: അപ്പോൾ നയന വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ?
1: വർക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാം ഒക്കെ ആയതുകൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്.
0: അപ്സ്കില്ലിംഗ് ആണോ?
1: എന്താണ്
0: അപ്സ്കില്ലിംഗിന് വേണ്ടിയാണോ?
1: അല്ലല്ല, ബാങ്കിന്റെ കോച്ചിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു.
0: ആ ഹാ ഹാ. അപ്പോൾ മുമ്പ് ഏതെങ്കിലും കുറച്ചും കൂടി ഞാൻ പറഞ്ഞ ബെറ്റർ ഓപ്ഷൻസിലേക്ക് പോകാന്ന് വിചാരിക്കുന്നു അല്ലേ, കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട്.
1: അതെ അതെ.
0: ഓക്കെ നൈന, അപ്പോൾ ഒഴിവുള്ള സമയത്ത് പാട്ടും റേഡിയോ ഒരു കൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ആ ആ അതെ, ശരത്തിലെ. മൂവീസൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: ഇല്ല, കുറവാണ്.
0: ആണോ, പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ്? ഓക്കെ. ബാങ്കിങ് തന്നെ ഒരു ഏരിയ ആക്കാൻ എന്താ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാണോ, അതോ കുറച്ചും കൂടി ജോബ് സ്കോപ്പ് കൂടുതലാന്ന് കണ്ടിട്ടോ?
1: അല്ല, ഞാൻ കുറച്ചായിട്ട് കോർപ്പറേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തു.
0: ആ ആ ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ പൊസിഷൻ നമുക്ക് കിട്ടാൻ നോക്കുന്നു എന്ന് മാത്രം അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നിങ്ങളെ പ്രയത്നം വിജയിക്കട്ടെ. പരിപാടിയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേക സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.
0: നമുക്ക് പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: ആ ശരി.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: മത്തായി ചേട്ടനല്ലേ?
1: അതെ അതെ അതെ.
0: മാനന്തവാടി അല്ലേ?
1: വളരെ സന്തോഷം. ഞാൻ കൊറേ നാളായി വിളിക്കണം. എങ്ങനെ വിളിക്കണം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ആയി പറയും കിട്ടാൻ പറഞ്ഞിട്ട് കിട്ടലുമില്ല. ഞാൻ കത്ത് എഴുതിയതാ.
0: അതുകൊണ്ടാണ് ഞങ്ങള് തീർച്ചയായിട്ടും തെരഞ്ഞു പിടിച്ച് തിരിച്ചു വിളിച്ചത്.
1: അതെ, ഞാൻ കുത്തി പിടിച്ചങ്ങ് എഴുതിയതാ.
0: അപ്പൊ ഈ ഹായ് കൊറേ കണ്ട് ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ കുറേ വല്ലപ്പോഴും വിളിക്കുമ്പോൾ വിട്ടു പോകുന്നതായിരിക്കും. ചേട്ടൻ അവിടെ കുറേ കാലമായിട്ട് മാനന്തവാടി എവിടെയാ സ്ഥലം പറഞ്ഞാൽ? തെക്കുംമൂട്ടിൽ, തെക്കുമറ്റത്തില്ലോ?
1: പഞ്ചായത്തിൽ വാളേരി എന്ന സ്ഥലത്ത്.
0: ആ,
1: ഇവിടെ 67 മുതൽ ഇവിടെ
0: താമസിക്കുന്നു.
1: 67 ഇഞ്ച് പോകുന്നതാ.
0: ചേട്ടനായിട്ട് പോകുന്നതാണോ അതോ അപ്പച്ചന്റെ കൂടെ വന്നോ?
1: ആ, ഞാൻ എനിക്ക് മുമ്പ് മൂത്ത ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനായിട്ടാ പോന്നെ. ഞാൻ ഇവിടെ വന്ന കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പൊ ഞാൻ വന്നിട്ട് തന്നെ ഇപ്പൊ 58, 59, 60
0: വല്ലായി. 67 എന്ന് പറയുമ്പോ
1: അതന്നെ
0: 60 വർഷം ആവാറായി.
1: ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ എനിക്ക് 10-23 വയസ്സുണ്ട്.
0: ഓ ശരി,
1: 24 വയസ്സുണ്ട്.
0: അവിടെ നാട്ടിൽ നിന്ന് എവിടെയായിരുന്നു സ്ഥലം? നാട്ടില്
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ എന്ന് പോന്ന. അപ്പൊ ചേട്ടൻ അത് അതിന് മുമ്പേ പോന്നിരുന്നു അല്ലേ?
1: ആ, നമ്മുടെ മൂത്ത ചേട്ടൻ അതിന് ഒരു 10-15 വർഷം മുമ്പ് പോകാറുണ്ട്.
0: ആ ഹാ ഹാ. അപ്പൊ അങ്ങനെ അങ്ങനെ വന്നപ്പോ വാഗേരിക്കാരനായി. അപ്പൊ ഒരുപാട്. അപ്പൊ റേഡിയോ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം, മാധ്യമമാണ്. എപ്പോഴും റേഡിയോ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാ ഞാൻ ചോദി അത് വിളിക്കാൻ കാരണം. ഇപ്പൊ കൃഷിയാണോ?
1: കൃഷിയാ.
0: വന്ന കാലം മുതൽ വന്നപ്പോഴത്തെ വന്നപ്പോഴേ

0: തുടങ്ങി വെച്ചതാണോ അതോ പിന്നെ പുതിയ രീതികളിലേക്ക് മാറിയോ? പലതരം കൃഷികളാണ്. ഹലോ ചേട്ടൻ, ലൈൻ കട്ടായി. ആ ഹാ, എന്നാലും കൂടുതൽ ചെയ്യുന്ന ഏതാ, മുളകാണോ അതോ നെല്ലാണോ?
1: ആ നെല്ലും ഉണ്ട്, മുളകുണ്ട്, കാപ്പി കുരുണ്ട്.
0: ആ
1: പിന്നെ നമ്മുടെ നാടൻ കൃഷികളെല്ലാം ഉണ്ട്.
0: ഉണ്ട് ഉണ്ട്.
1: അതിനെ കുറച്ച് റബ്ബറുണ്ട്.
0: ആ അപ്പോ
1: എല്ലാം കൊണ്ടും ആ അങ്ങനെ ജീവിച്ചു പോകാം, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്.
0: എന്തായാലും 60 കൊല്ലം മുമ്പത്തെ നാടല്ലല്ലോ ഇപ്പത്തെ നാടല്ലേ, അവിടെ ചെന്ന് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയി. അന്ന് ചേട്ടൻ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് എങ്ങനെയാ ബസ്സിൽ, എവിടം വരെ ബസ് ഉണ്ട് അന്ന്?
1: അന്ന് പേര് മാനന്തവാടി ആയിരുന്നു, പിന്നെ മാനന്തവാടി നടപ്പല്ലേ.
0: ആ എത്ര നടക്കണായിരുന്നു?
1: 9-10 കിലോമീറ്റർ
0: നടക്കണം.
1: ആ 10 കിലോമീറ്റർ.
0: ആ ഹാ ഹാ ഹാ. അന്ന് ആ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടോ കൂടെ? അതെയാ? ഇങ്ങനെ പുതിയ തലമുറ വന്നു, പുതിയ ലോകം ആയി മാറി അല്ലേ. പഴയ മാനന്തവാടിക്കൊക്കെ ഒത്തിരി മാറ്റം വന്നു, വലിയ വലിയ നഗരമായി മാറി. ആ ഹാ, ചേട്ടന് എത്ര പേരുണ്ട് ഫാമിലിയില്? കുഞ്ഞുങ്ങളൊക്കെ? ആ അവരൊക്കെ അടുത്തടുത്തുണ്ടോ?
1: അടുത്ത് ആ അമ്മക്കൾ രണ്ടുപേരും അടുത്ത് തന്നെയാണ്. ഒരാള് തറവാട്ടില്, ഒരാള് വേറെ മൂത്തവനെ ഇളയ തറവാട്ടിൽ നിർത്തി, ഇളവനെ വേറെ മാറ്റി.
0: അങ്ങനെ പെൺകുട്ടികളൊക്കെ അവിടെ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടോ, അടുത്ത പ്രദേശത്തൊക്കെ തന്നെയാണോ?
1: ആ അവരുടെ അവരുടെ അവരുടെ മക്കളൊക്കെ ആ ഉണ്ട്, അടുത്തുണ്ട്. ഒരാള് ആ പെൺമക്കളിൽ ഒരാള് നാട്ടിലായി, അവിടെ ഏറ്റുമാനൂര്, ഒരാള് കാഞ്ഞങ്ങാട്.
0: അങ്ങനെ അവിടെ സെറ്റിൽ ആയി.
1: മൂത്തവളെ പിന്നെ അവര് അവരിപ്പോ അമേരിക്കയിലവിടെ. ഏറ്റുമാനൂര് അവളുടെ
0: വീട്,
1: അപ്പനമ്മയൊക്കെ ഉള്ളു. അവര് രണ്ടുപേരും അമേരിക്കയിലാണ്.
0: ചേട്ടൻ അവിടെ മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ പോകാറുണ്ടോ? എന്തായാലും കുറെ കാലമായിട്ട് റേഡിയോ, ഈ റേഡിയോ അന്ന് വന്ന കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ കാലത്തെ റേഡിയോ, കയ്യിലുണ്ടായിരുന്നോ?
1: റേഡിയോ ഉണ്ട്, ഇപ്പൊ 4-ാമത്തെ റേഡിയോ അല്ലേ.
0: ചേല ഞാൻ ചോദിക്കുന്ന ചേട്ടനാ, ഈ 57 വരുന്ന സമയത്തെ നമുക്ക് റേഡിയോ കിട്ടാൻ കൊണ്ടുപോയി കയ്യിലുണ്ടായിരുന്നോ അതോ പിന്നെ വന്ന് മേടിക്കുകയായിരുന്നോ, എങ്ങനെയായിരുന്നു?
1: അന്ന് റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു.
0: അതെ,
1: റേഡിയോയ്ക്ക് ലൈസൻസ് വരെ വേണമുള്ളപ്പോഴും മേടിച്ചതാണ്.
0: ആ ഹാ, അപ്പൊ ആ കാലം മുതല് റേഡിയോ ഉപയോഗിക്കുന്ന ആളാണ്.
1: അതെ അതെ.
0: എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
1: അതെ അതെ, വളരെ വളരെ സന്തോഷം എനിക്ക് അതുപോലെ.
0: ചേട്ടൻ ഏതാ പാട്ട് കേൾക്കണ്ടേ?
1: എല്ലാ പാട്ടും പഴയ പാട്ടുകളെല്ലാം ഞാൻ ജീവിതനമുക കാണണമെങ്കിൽ രണ്ടേ കാരണം വേണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ജീവിതനമുക എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും, അതുപോലെ അതുപോലെ അറിയാം.
0: ജീവിതനമുകയിലെ പാട്ട് വേണോ? വേണ്ട അല്ലേ, അത്രയും പഴയ പാട്ട് വേണ്ട.
1: അതിപ്പോ ഉണ്ടോ?
0: ആ പിന്നെ ആനത്തലയോളം വെണ്ണ തരാമട വേണേ കേൾപ്പിക്കാം. നാം കേട്ടാലോ സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരി പാടിയ പാട്ടാ, അതൊന്ന് കേട്ടേക്ക്. എന്നാലും ഒരു പഴയ ഓർമ്മയല്ലേ ആ പാട്ടാവട്ടെ. അപ്പൊ ചേട്ടാ സന്തോഷം, പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ചേട്ടനെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയണേ.
1: ഓക്കെ,
0: എന്നാ ശരി, വെക്കട്ടെ.
1: ഓക്കെ
0: ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ജിസ്നയാണോ?
1: അതെ.
0: എന്തൊക്കെയാണ്?
1: വളരെ സന്തോഷമായി. ഞാൻ ഒരുപാട് കാലം കനകാംബരം സാർ ഉള്ള കാലം തൊട്ടേ വിളിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ ആദ്യമായിട്ട്. വളരെ വളരെ സന്തോഷം.
0: എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നു ചുരുക്കം.
1: അതെ അതെ.
0: ജിസ്ന എവിടെ? മെഡിക്കൽ കോളേജാ?
1: ആ, മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ താമസിക്കുന്നു.
0: കോട്ടസിലാണോ? അടുത്തന്നെയാണോ?
1: കോട്ടസിലാണ്.
0: ഇവിടെ കോഴിക്കോട്ടുള്ള സ്വദേശം ഇവിടെ തന്നെയാണോ?
1: ആ, കുറ്റിയാടിയാണ് ഹസ്ബൻഡിന്റെ വീട്. എന്റെ വീട് കാക്കൂര്. ഒരു മോളുണ്ട്, മോള് സ്കൂളിൽ 8-ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡ്.
0: ഓക്കെ,
1: വളരെ സന്തോഷം. എനിക്ക് സന്തോഷം എങ്ങനെയാ പറയാൻ പറയാൻ.
0: അല്ല, ഇതുപോലെ ജിസ്നെ പോലെ ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരെ പരിപാടിയിൽ എങ്ങനെയെങ്കിലും സഹകരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഹായ് ഇടാൻ പറഞ്ഞത്.
1: ഓ,
0: അപ്പൊ കുറെ കാലം ഇത്രയും കുറച്ച് അധികമായി പോയി കാത്തിരിപ്പ്.
1: അതെ അതെ. ഞാൻ ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യായിരുന്നു, കോൺട്രാക്ട് ബേസിൽ. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് സിമി, അവളെപ്പോഴും വിളിച്ചാൽ അവൾക്ക് കനകാംബര സാറിനെ കിട്ടും. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും ട്രൈ ചെയ്യും, എനിക്ക് കിട്ടേയില്ല. എനിക്ക് ഭയങ്കര സങ്കടം അവള് വന്ന്
0: പറയുമ്പോഴേ. ഇപ്പോ ഇവിടെ പാട്ടിന് താല്പര്യമുള്ള ആളാണ്. മക്കൾക്കൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ?
1: ആ, മോള് പാട്ട് പഠിക്കുന്നുണ്ട്. ഞാനും ചെറുതാമ്മയെ ചെറിയ എന്റെ അച്ഛൻ ഞാൻ ചെറിയ കാലത്ത് അച്ഛൻ റേഡിയോ കൊണ്ടുവെക്കും, അന്ന് ഫിലിപ്സിന്റെ ഒരു ചെറിയ റേഡിയോ. അപ്പൊ ആ റേഡിയോയില് പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഹോംവർക്ക്
0: ചെയ്യുക.
1: അങ്ങനെ പറയൂ, പാട്ട് കേട്ടിട്ടാണോ അപ്പൊ പഠിക്കുക എങ്ങനെയാന്ന്. പക്ഷെ എനിക്കെന്തോ ആ പാട്ട് കേട്ട് ഹോംവർക്ക് ചെയ്ത എന്റെ മനസ്സിൽ അത് ഉണ്ടാവും.
0: അന്നേ ന്യൂജനാണ്, ഇപ്പത്തെ കുട്ടികളെ മാതിരിയാണ്.
1: പിന്നെ ഹസ്ബൻഡിന് വേണേ പാട്ട് കവിതയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പേര്
0: എന്തായാലും നല്ല പറ്റിയ സ്ഥലത്താണ് നമ്മള്. പറ്റിയ രണ്ടുപേരാണ് ഒരുമിച്ചത്. അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റുകൾ കോമൺ ആവുമ്പോ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ കാര്യങ്ങളൊക്കെ.
1: മോളും പാട്ട് പാടും അത്യാവശ്യം. ഫ്ലവേഴ്സിന്റെ ഒരു ഓഡിഷന് പങ്കെടുത്തിണ്ടായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല.
0: അപ്പൊ എന്തായാലും പോസിറ്റീവ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്.
1: അതെ അതെ.
0: ഇന്നിപ്പോ ജോലിക്ക് പോണ്ടായിരുന്നോ?
1: ആ, പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്കിൽ എന്നും വന്ന് ഈ റേഡിയോയില് ഹായ് ഇടും, പിന്നെ പാട്ട് കേൾക്കും. വന്നു കഴിഞ്ഞാൽ 1 മണിയാകുമ്പോ റേഡിയോ തുറന്നു വെക്കും.
0: നമ്മള്
1: ആകാശവാണി. പിന്നെ 2 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോ അത്ര ദൂരല്ലുള്ളൂ,
0: പെട്ടെന്ന് അങ്ങ് ചെന്നാ മതിയല്ലോ അല്ലേ.
1: അതെ. അപ്പൊ ആ ലഞ്ച് ബ്രേക്കിൽ വന്ന് തുറന്നു നോക്കും, 1:55 ആകുമ്പോ അയ്യോ സങ്കടത്തോടെ തിരിച്ചു പോകും.
0: എന്തായാലും ഇപ്പൊ ഇന്നിപ്പോ ആ ഒരു വിഷമൊക്കെ അങ്ങ് മാറി.
1: അതെ, തീർച്ചയായും ഭയങ്കര സന്തോഷം.
0: പിന്നെ നമുക്ക് വേണ്ട പാട്ട് എന്തായാലും നിങ്ങളെ ഞാൻ അധികം ഭക്ഷണം കഴിഞ്ഞതാണോ അതോ വെയിറ്റ് ചെയ്യണോ?
1: അല്ല, കഴിച്ചു
0: അല്ലേ.
1: എന്നും അങ്ങനെയാണ്.
0: ഓ, ഞങ്ങക്ക് സംസാരിക്കാൻ പറ്റിയാലാണ് കൂടുതൽ സന്തോഷം.
1: അപ്പൊ
0: ശ്രീലേഷ്, മോളുടെ പേര് അനോന അല്ലേ?
1: അനോന.
0: ഏതാ സ്കൂളാ?

0: വിദ്യാലയം
1: കെ വി
0: ഗോവിന്ദപുരം.
1: അതെ അതെ ഓക്കെ. ശ്രീലേഷ് എവിടെ? കോഴിക്കോട് തന്നെ ഉണ്ടോ?
0: ആ കോഴിക്കോടുണ്ട്.
1: ഓക്കെ.
0: പിന്നെ വെള്ളിമാടുന്ന്
1: വർക്ക് ചെയ്യുന്നു. ശരി ശരി. അപ്പൊ അവരൊക്കെ വരുമ്പോ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
0: ഓ, ഞങ്ങളെ എന്റെ രണ്ടമ്മമാർക്കും ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും വേണ്ടിട്ടാണ് പാട്ട് ഡെഡിക്കേഷൻ
1: കൊടുക്കും. അവരുടെ പേരും കൂടെ പറഞ്ഞേക്കൂ.
0: എന്റെ അമ്മയുടെ പേര് സൗമിനി, ഹസ്ബൻഡ് അമ്മേന്റെ പേര് സരോജിനി.
1: രണ്ടമ്മമാർക്കും വേണ്ടി ആയിക്കോട്ടെ. ഇത് ഹൃദയം ദേവാലയല്ലേ വേണമെന്ന് പറഞ്ഞേ?
0: അതെ അതെ.
1: തെരുവ് ഗീതം.
0: അതെ അതെ.
1: ഓക്കെ. ബിച്ചു തിരുമല ജയ വിജയ ടീം യേശുദാസ് പാടിയ പാട്ട്.
0: അതെ സാറെ.
1: എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞാല്.
0: ഓ സന്തോഷം.
1: ഓക്കെ, ബൈ
0: ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: മനോജ്, എവിടെയാ സ്ഥലം?
1: വയനാട്, മാനന്തവാടിക്കടുത്ത് പുതുച്ചേരി.
0: ഓ ശരി. ഇപ്പൊ മാനന്തവാടി എന്നുള്ള നമ്മളൊരു ചേട്ടനോട് സംസാരിച്ചേ ഉള്ളൂ. ഇപ്പൊ വാഗേരിയ ഭാഗത്ത് കേട്ടിരുന്നോ? മനോജ് ചിരിക്ക്, മനോജിന്റെ സ്വദേശം അവിടെ തന്നെ, നാച്ചുറലി അവിടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
1: ആ, ഞാൻ ജനിച്ചൊക്കെ ഇവിടെ തന്നെ. അച്ഛനമ്മയൊക്കെ പിറവം.
0: ആ അതെയോ, അവിടുന്ന് വന്നല്ലേ? മനോജിന്റെ അച്ഛനായിട്ട് വന്നാണോ? അച്ഛനായിട്ട്. ആ ഹാ. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ആ പഴയ കാലത്തെ കുറിച്ചൊക്കെ ഒരുപാട്. ഇപ്പൊ ചേട്ടൻ നേരത്തെ അതാ പറഞ്ഞത്, വന്ന കാലവും അന്നത്തെ നടന്നുപോയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങള് അല്ലേ?
1: അങ്ങനെ കണ്ടമാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാടായിരുന്നു, ഒന്നും പിടിച്ചു നീതി അടയ്ക്കാൻ വയസ്സില്ലാത്ത കുറച്ച് സ്ഥലം പറഞ്ഞു, അങ്ങനെ പറഞ്ഞ കേട്ടു.
0: നമ്മുടെ ഈ ഇത് പഴയ കാലത്ത് പഴയ വയനാടിന്റെ ഒരു ചിത്രം, നമ്മുടെ എസ് കെ പൊറ്റക്കാട് വിഷകന്യക എന്നുള്ള നോവല് വളരെ കൃത്യമായി, വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അവിടുന്ന് നമ്മളെ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തുനിന്നും തെക്കൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന മനുഷ്യരെങ്ങനെ വയനാടിനെ ഒരു വലിയ നാടാക്കി മാറ്റി എന്നുള്ളത്. അതെ അതെ, അവിടുത്തെ അന്നത്തെ ആദിവാസി ജനതയായിട്ടുള്ള സഹവാസത്തിൻ്റെയും അന്നത്തെ വൈദ്യത്തിൻ്റെയും ഒക്കെ കുറേ അനുഭവങ്ങളൊക്കെ ആ പുസ്തകം നല്ല രസമാണ് വായിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ അത് കുറേ കൂടെ നല്ല അനുഭവമായിരിക്കും തോന്നുന്നു. എന്തൊക്കെ വേറെ വിശേഷം?
1: വേറെ സുഖമായിരിക്കുന്നു. മഴയില്ലാത്തൊരു വർഷമുണ്ട്. മഴയില്ല, മഴ കിട്ടുന്നില്ല. വയനാട്ടിലെ എല്ലാ വർഷവും മഴ കൂടും. ഈ വർഷം മഴ കുറവാ.
0: ആ, ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഭാഗത്തും നല്ല അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്. നമുക്ക് മഴ ഒരു ആൾക്കാരെ നമ്മൾ പഴയ പ്രതീക്ഷ പോലെ കിട്ടുന്നില്ല അല്ലേ?
1: അതെ, ഇല്ല.
0: വയനാടിന്റെ കാലാവസ്ഥയും ഇതുപോലെ വർഷങ്ങളായി മാറി, വല്ലാതെ മാറി കാണുമല്ലോ അല്ലേ?
1: രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിതിയുള്ള, കഴിഞ്ഞ വർഷം പെയ്യുമ്പോൾ വല്ലാതെ പെയ്യും.
0: മനുവിനെ എന്താ, കൃഷിയാണോ അതോ വേറെ എന്തെങ്കിലും ജോലിയാണോ?
1: ഇല്ല, ഡ്രൈവറാണ്.
0: ആ അതെയോ. ആ ശരി. അപ്പൊ ഇന്ന് അവധിയാണോ? അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നോ?
1: ഇന്നലെ ഉണ്ടായിരുന്നു.
0: ഇന്നലെ ഏത് റൂട്ട്? മറ്റേ ഓർഡിനറി ആണോ അതോ ഫാസ്റ്റ് ആണോ?
1: ഓർഡിനറി, ഇരിട്ടിയായിരുന്നു.
0: ഇരിട്ടി ഓർഡിനറി റൂട്ടാ? ഇങ്ങനെ ഇന്നലെ പ്രിയദർശിനി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ?
1: കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊച്ചിയൊരു ഉത്സവം ആയതുകൊണ്ട്
0: ധാരാളം പേര് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്നലെയൊക്കെ ഇത് കാരണം കുറച്ചും കൂടെ തിരക്ക് കൂടിയോ?
1: ആ, ഒരു 3000 രൂപേന്റെ വ്യത്യാസമുണ്ട്.
0: ആ ഹാ ഹാ. എന്തായാലും അതൊരു
1: നമുക്ക് റിക്കാർഡിൽ കാണിക്കുമല്ലോ.
0: അതെ അതെ, മനസ്സിലായി. നമ്മൾ സീറോ ടിക്കറ്റ് സീറോ അടിച്ചാലും അതിൽ കാണിക്കും അല്ലേ?
1: കാണിക്കും.
0: ആ ഹാ ഹാ. ഓക്കെ, അത് നിങ്ങളുടെ ഇതുപോലെ ഓർഡിനറി സർവീസ് തന്നെ അല്ലേ?
1: അതെ അതെ, ഓർഡിനറി.
0: മാനന്തവാടി നിന്ന് എടുത്തിട്ട് എവിടം വരെയാ?
1: ഇരിട്ടി വരെ.
0: ഇരിട്ടി വരെ. അപ്പൊ അത് പിന്നെ അവിടുന്ന് കൊട്ടിയൂര് ആ റൂട്ടിലാണ് അല്ലേ? മനോജ, ഈ സർവീസിൽ ആയിട്ട് കുറെ ആയോ? ആ ശരി. എന്തായാലും ആൾക്കാർക്ക് ഒരു നല്ല ഉത്സാഹമുള്ള ഒരു കാലമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലേ, നല്ലൊരു അവസരം. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് സാമ്പത്തികമായിട്ടും ഒക്കെ ആ പണം അവരെ വീട്ടിലെത്തും എന്നുള്ളതൊരു വലിയ വാസ്തവം കൂടിയാണ്. ഇന്നലെ ഉദ്ഘാടന സർവീസ് എപ്പോഴായിരുന്നു? കാലത്ത് തുടങ്ങുമ്പോ എപ്പോഴായിരുന്നു ബസ് സർവീസ്?
1: 10 മണിയായി.
0: ആ, തുടങ്ങുമ്പോഴോ?
1: ആ, 10 മണിക്ക് നമ്മുടെ മെഷീനിൽ കറക്റ്റ്
0: ആയ. ഓ ഹോ ഹോ.
1: അതല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ.
0: അതെ അതെ, അത് നേരെ ആ സമയം കറക്റ്റ് ആകുമ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മനോജിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
1: എനിക്കും.
0: ഇനി എന്നാ ഇനി ജോലി? നാളെ പോണോ?
1: നാളെ മറ്റന്നാൾ പോയാൽ.
0: ഓക്കെ, ഈ റൂട്ടിൽ തന്നെയാണോ കുറെ ആയിട്ട്? അപ്പൊ വീട്ടിലെല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷൊക്കെ പറയൂ. ഭക്ഷണം കഴിഞ്ഞാണല്ലോ?
1: വൈഫിന്റെ
0: കൊടുക്കൂ. ആ ഹലോ, നമസ്കാരം. ഇതാരാ? എന്താ പേര്?
2: ഷീബ.
0: ഓക്കെ, ഷീബയും മനോജും കൂടെ ഇന്ന് എന്തായാലും പരിപാടിയിൽ പങ്കെടുത്താൽ സന്തോഷം എന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ? ഷീബ ജോലിക്ക് പോകുന്നുണ്ടോ? വീട്ടില്. ഇദ്ദേഹം പോയി വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ കൃഷി അങ്ങനെയൊക്കെ ഉണ്ടോ?
2: കൃഷിയുണ്ട്.
0: ആ, അപ്പൊ അതൊക്കെ. പിന്നെ ജോലി, വേറെ പിന്നെ ജോലിക്ക് പോകാൻ എവിടെയാ നേരം അല്ലേ? ഇതൊക്കെ കൂടി ആകുമ്പോ മുഴുവൻ സമയം പോരാതെ വരും, അത്രയ്ക്കും ജോലി ഭാരം കാണും അല്ലേ? ഓക്കെ ഷീബ, അപ്പോ എന്തായാലും ഞങ്ങൾക്കും അതെ, നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കുക, അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുക, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർക്കും അതൊരു വലിയ സന്തോഷത്തിന്റെ സമയം തന്നെയാണിത്.

0: മനോജ് പറഞ്ഞ പാട്ട് മറ്റേ ഷീബെ കൂടി മനസ്സിൽ കണ്ടാണ്, ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നുള്ള നോവലിലെ പാട്ടാണ്. എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ. വീട്ടിലെല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ.
0: ആ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹാശംസകൾ.
2: തീർച്ചയായും സർ, ഓക്കെ.
0: ഓ വെൽക്കം, സന്തോഷം.
2: ഓക്കെ
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം ഷിജു.
1: ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം.
0: ആ, ഗാനോത്സവത്തിലേക്ക്
1: സാറേ കിട്ടിയതിൽ
0: സ്വാഗതം.
1: വളരെ സന്തോഷം.
0: ആ, എന്തൊക്കെയാണ് വിശേഷം?
1: ഓ സുഖം തന്നെ സാറേ.

0: കൂട്ടാലിടാ അല്ലേ?
1: കൂട്ടാലിടാ, അതെ അതെ അതെ അതെ.
0: ഓക്കെ, ഷിജുവിന്റെ പ്രിയഗാനം ഏതാ?
1: സാറേ ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള സിനിമയിലേ ബന്ധുവാരി ശത്രുവാരി എന്നുള്ള പാട്ട്.
0: അതെയോ, അത് നമ്മുടെ ഇടയ്ക്ക് കൊടുക്കുന്നതാണ്, കുഴപ്പമില്ല അല്ലേ?
1: കുഴപ്പമില്ല.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അല്ല സാറേ, അല്ലെങ്കിൽ നമ്മുടെ ഇതില് കുമ്മാറ്റി എന്ന സിനിമയില് ഒരു പാട്ടുണ്ട്, കുമ്മാട്ടി പാട്ടും പാടി എന്നുള്ള. അത്
0: കുമ്മാട്ടി എന്നുള്ള സിനിമയിലെ പാട്ട് നമ്മുടെ ഇല്ലല്ലോ.
1: ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമയാണ് അത്.
0: അതെ, കുമ്മാട്ടി, നമ്മളെ അരവിന്ദന്റെ കുമ്മാട്ടി അല്ലേ? അത് പക്ഷെ അതിന്റെ ഒരു ചലച്ചിത്ര അതിലെ പിന്നണി ഗാനായിട്ട് നമ്മുടെ അടുത്ത് കേട്ടിട്ടില്ലല്ലോ.
1: ഇല്ലല്ലേ? ഓക്കെ സാർ, ഓക്കെ.
0: അത് പഴയ ഓർമ്മയായിരുന്നു അല്ലേ? ഇതില് ബന്ധുവാരി ശത്രുവാരി എന്നുള്ള നമുക്ക് തീരുമാനിക്കപ്പോ.
1: ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ.
0: എന്താ ജോലി, നാളാണോ? എന്താ ഷിജു വിശേഷം? എന്താ വിശേഷം?
1: ഞാൻ സ്ഥിരം റേഡിയോന്റെ ശ്രോതാവാണ്.
0: അതെ, അറിയാം.
1: കഴിഞ്ഞ തവണ ഒരിക്കൽ എനിക്ക് സാറിനെ കിട്ടിയിരുന്നു.
0: അതെ അതെ
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾപ്പിച്ചു തരാം.
1: ഓക്കെ സാർ, ഓക്കെ ഓക്കെ.
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ഷീബ.
1: ഹലോ.
0: ആ നമസ്കാരം ഷീബ.
1: ആ നമസ്കാരം സാർ.
0: എവിടെയാ സ്ഥലം?
1: പരപ്പനങ്ങാടിയാ.
0: അതെയോ? ഓക്കെ. ആ ഹാ ഹാ.
1: ഞാൻ എന്നോ ഹായ് ഇടലുണ്ട്.
0: വിളിക്കലുമില്ല, തിരിഞ്ഞു നോക്കലും ഇല്ല. ഞങ്ങൾ നോക്കാനിട്ടല്ല, ഞങ്ങളുടെ ഈ സ്ക്രീനിൽ നമ്മുടെ ടാബിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പുറകെ പുറകെ പുറകെ വന്ന് ഹായ് ഹായ് ഹായ് ഹായ് എന്ന് പറയുമ്പോഴേ
1: അതെ അറിയാലോ
0: ഏത് ഹായ് എടുക്കണം എന്നുള്ളത്.

0: വിഷം വരും.
1: ആ എന്ന് കേൾക്കുന്നല്ലോ, നമുക്കറിയാലോ.
0: കുഴപ്പമില്ല, എന്നാലും
1: ഭയങ്കര സന്തോഷം.
0: അതിനിടയിൽ കിട്ടുന്ന സമയം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരെ വിളിച്ചു കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരാളിലേക്കൊക്കെ എത്തും. ചിലപ്പോൾ വിളിച്ചു കിട്ടിയവരെ തന്നെ കിട്ടിയെന്നും വരും.
1: ഞാൻ കുറെ മുന്നേ വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല. നമ്മളിങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട്
0: വിളിക്കലുണ്ടായിരുന്നു,
1: വിളിക്കലുണ്ടായിരുന്നില്ല ആ സമയത്ത്.
0: ആ കാലത്ത്
1: ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടി തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം.
0: അതെ, ഇതുപോലെ നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇത്.
1: അതെ.
0: ഇന്ന് എന്താ ജോലി ആണോ?
1: ടൈലറിംഗ് ഷോപ്പാണ്.
0: ആ ഷോപ്പിലാണോ?
1: അതെ അതെ.
0: അപ്പോ ലഞ്ച് ബ്രേക്ക് ഒന്നും ഇല്ലേ?
1: ആ ഞാൻ ഭക്ഷണം കഴിച്ചു.
0: കഴിച്ചു കഴിഞ്ഞു. അപ്പം ഏത് പാട്ടാ? പാട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല.
1: പാട്ട് വിഷ്ണുലോകത്തിലെ
0: പാട്ട് കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവിടെ കടയിൽ ആരെങ്കിലും വേറെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ.
0: ആ ശരി, എന്നാ ആയിക്കോട്ടെ. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരാറായി, അതുകൊണ്ടാ. അപ്പോ കാത്തിരുന്നതിലും വിളിച്ച് ഹായ് ടൈലൊക്കെ പ്രത്യേക നന്ദി. താങ്ക് യു. ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മണി 1-2 മുതൽ 2 മണി വരെ. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം നിധീഷ്.

0: ആകാശവാണി
1: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം.

0: നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതു നാനവിൽ. സംവിധാനം പി എ ബിജു.
1: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിൻ്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പൊതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിൻ്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിനു ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിൻ്റെ ജനവാതിലുകളെല്ലാം ഇന്ന് തുറക്കാൻ പോവുകയാണ്.
2: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എൻ്റെതാണ്, എൻ്റെ സ്വന്തം.
3: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
2: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
3: അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
2: എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
3: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!
2: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ സോണിയ? അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
3: കുറ്റസമ്മതം.
2: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
3: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
2: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
3: ഇല്ല നിക്കോ, ഇല്ല.
2: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു.

0: വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
1: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
0: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
1: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
0: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
1: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
0: അതെ, അത് തന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയൻ ആകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
1: നിക്കോ, ഇല്ല. പറയൂ, മുഴുവനും പറയൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
0: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ? അത് ആലോചിച്ചു നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
1: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയൂ. ഉദാഹരണം വേണ്ട.
0: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എൻ്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
1: അതുപോലെ
0: ഒരു കുടുംബത്തെ സമാധാനത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു. സ്വതന്ത്രമായൊരു ജീവിതം, അതെ, അത്രമാത്രം കരുതിയുള്ളൂ.
1: കള്ളം, അതല്ല കാര്യം. വേറെന്തോ ഉണ്ട്.
0: വെറുമൊരു കൃമിയെയാണ് ഞാൻ കൊന്നത്. സോണിയ, ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
1: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
0: അതും എനിക്കറിയാം. അവരൊരു കൃമി മാത്രമല്ലെന്ന്, മറ്റ് പല കാരണങ്ങളും അതിനുണ്ട്. സോണിയ, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
1: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
0: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും.

ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആബിദ പർവീൻ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ആബിദ പർവീൺ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിൽ

ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിച്ചതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് CMRL സ്ഥാപക എംഡി ശശിധരൻ കർത്തായുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവർ ED ചോദ്യം ചെയ്യലിനായി ഹാജരായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440 9400224440. യുവർ ചോയ്സിൽ ആദ്യം സിദ്ധാർത്ഥ് വിജയൻ സംഗീത നിർദ്ദേശം നൽകി കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം. ചിത്രം വാഴ 2. ഗാനരചന കലാഭവൻ മണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് പാവങ്ങാട് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: അങ്കുമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുജാത. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ബാബു.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ചാത്തമംഗലത്ത് നിന്നും വിദ്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഈണം വേണി ഇഗ്നീഷ്യസ്.

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024440. ഇനി വയനാട്ടിലെ വരദൂരിൽ നിന്നും സന്തോഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വരവേൽപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ ഈണം ജോൺസൺ.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഇനി നീതു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിലെ ഗാനം പാടിയത് യേശുദാസ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ചിത്രം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഒളവണ്ണയിൽ നിന്നുള്ള മേഘ്ന രാജേഷ്, ഷംല എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഉയരെ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സിത്താര കൃഷ്ണകുമാറും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ ഈണം ഗോപി സുന്ദർ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ചിത്രം ബാലേട്ടൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും ഗോപിക.

0: ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: യുവർ ചോയ്സിൽ ഇനി അരയടുത്ത് പാലത്ത് നിന്നും സുജിത ബിജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാലാപ്പാനി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

യുവർ ചോയ്സിൽ ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം ചിത്രം ദേശാടനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാവൂരിൽ നിന്നും വൈഗ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് ഈണം പകർന്ന് അഖില, ആനന്ദ്, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത് ചിത്രം അശുവാരൂഢൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് നിന്നും ആദി.

യുവർ ചോയ്സിൽ അവസാനമായി കാരന്തൂരിൽ നിന്നും നിഷ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗോൾ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ്, ശ്വേത എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

0: ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. സെൻസസ് പ്രക്രിയകളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. നിയമസഭാ സാമാജികർക്കുള്ള അദ്യദിന പരിശീലന പരിപാടി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി. UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂവെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ശാസ്ത്രീയ പഠനങ്ങളും കൃത്യമായ ഡാറ്റ ശേഖരണവും അനിവാര്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവെ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത്

0: കണ്ണങ്കണ്ടി മഴക്കാലമേള
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹീ നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരൺ കാ ഉസ്കാ ഭീ എക് ബഹുത്

0: बहुत बड़ा मूवमेंट है, ये विलेज ड्रिवन വിമെൻ ഡ്രിവൻ മൂവ്മെന്റ്.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: 55 ഇഞ്ച് വലിയ എൽ ഇ ഡി ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: Music Mix.

നിറഞ്ഞു ഞാൻ മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ

0: കേരളത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: മ്യൂസിക് മിക്സ്. കണ്ണങ്ങണ്ടിയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വേൾഡ് കപ്പ് ഓഫർ,
2: 172 ലിറ്റർ റഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി.

കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. സമനിലകളുടെ ദിനമായിരുന്നു ഇന്നലെ. ഇതിൽ ഏവരെയും ഞെട്ടിച്ച മത്സരം കരുത്തരായ സ്പെയിൻ കേപ്പ് വെർദെ മത്സരം. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തിന് മുന്നിൽ സ്പെയിൻ വിറച്ചുനിന്ന മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ ഹൈലൈറ്റ്. യൂറോകപ്പ് ചാമ്പ്യന്മാർ, ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ളവർ, ലോകോത്തര ക്ലബ്ബുകളിൽ കളിക്കുന്ന മികച്ച കളിക്കാർ, ഇവയെല്ലാമുള്ള സ്പെയിൻ ടീമിന് 90 മിനിറ്റ് തളച്ചിടാൻ കേപ്പിന് കഴിഞ്ഞു. വിലപ്പെട്ട ഒരു പോയിന്റും സ്വന്തമാക്കി. കേപ്പിന്റെ പ്രതിരോധം സ്പെയിൻ ലോകോത്തര മുന്നേറ്റ നിരയെ വരിഞ്ഞു മുറുക്കുന്നതാണ് കണ്ടത്. വലിയ മാർജിനിൽ സ്പെയിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെഡ്രിയും റോഡ്രിയും ഗാവിയും ഒയർ സബാലും പിന്നീട് ലെമിൻ യമാലും നിക്കോ വില്യംസും വന്നിട്ടും കേപ്പ് വെർദെയുടെ കോട്ട പൊളിക്കാനായില്ല. ഡിഫൻസ് പൊളിച്ചപ്പോൾ ഗോൾ പോസ്റ്റ് വില്ലനായി. അതും മറികടക്കുമ്പോൾ ഒരു 40-കാരൻ അവിടെ ഇരുമ്പുകോട്ട കെട്ടി. പേര് ജോസിമർ ഡയസ് അഥവാ വോസിഞ്ഞ. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ഇന്നലെ പിറന്നത്. 1975 കേപ്പ് വെർദെക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1986 കേപ്പ് വെർദെക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. 2000 അവരുടെ ഫിഫ റാങ്കിംഗ് 182 കുഞ്ഞന്മാരിൽ കുറസാവോ ആയിരുന്നു ഈ ലോകകപ്പിൽ ഏവരും ശ്രദ്ധിച്ചത്. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോക്കാർ ജർമ്മനിക്കെതിരെ ഗോൾ നേടി. ഒരു ഘട്ടത്തിൽ 1-1 എന്ന സ്കോർ നില അരമണിക്കൂർ വരെ നിലനിർത്തിയവരാണ്. എന്നാൽ വലിയ സ്റ്റേജിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നം, കരുത്തരായ എതിരാളികൾക്കെതിരെ മാനസികമായി പിന്നോക്കം പോകുന്ന സ്ഥിരം വീഴ്ച ആവർത്തിച്ചപ്പോൾ ജർമ്മനിക്കെതിരെ 7-1 വമ്പൻ തോൽവിയോടെ കുറസാവോ ആദ്യ മത്സരം അവസാനിപ്പിച്ചു. ഏറെക്കുറെ ഇതുപോലെയൊരു സ്കോറാണ് സ്പെയിൻ കേപ്പ് വെർദെ മത്സരത്തിലും ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അധികമാരും മുൻപ് ഇയാളെ കേട്ടിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അയാളെ മറക്കാനും പോണില്ല. ലോകകപ്പും യൂറോകപ്പും ഫിഫ റാങ്കിങ്ങിന്റെ പകിട്ടുമൊക്കെയായി എത്തിയ സ്പെയിനെയാണ് വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യ

സ്പെയിൻ കേപ്പ് വെർദെ മത്സരത്തിലും ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അധികമാരും മുൻപ് ഇയാളെ കേട്ടിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് അയാളെ മറക്കാനും പോണില്ല. ലോകകപ്പും യൂറോകപ്പും ഫിഫ റാങ്കിങ്ങിന്റെ പകിട്ടുമൊക്കെയായി എത്തിയ സ്പെയിനെയാണ് വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള, ഇതാദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദ 90 മിനിറ്റ് ഗോൾ അടിക്കാനാകാതെ പിടിച്ചു നിർത്തിയത്. ഇത് കേപ്പ് വെർദെയുടെ വെറുമൊരു ലക്കായി കാണണ്ട. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പിൽ ഒന്നാമതായിരുന്നു കേപ്പ് വെർദെ. 8 തവണ ലോകകപ്പ് കളിച്ച സാക്ഷാൽ കാമറൂണിനെ വരെ വീഴ്ത്തിയാണ് അവർ എത്തിയത്. ലിബിയ, അംഗോള എന്നിവരെ അട്ടിമറിച്ചു. സെർബിയ, ബർബുഡ എന്നിവർക്കെതിരെ 3 ഗോളിന്റെ വിജയം ആഘോഷിച്ചു. അവരുടെ താരങ്ങൾ പലരും യൂറോപ്പിൽ പ്രവാസികളായി കഴിയുന്നവരാണ്. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഭൂരിഭാഗം പേരും. വിരസമായ ഗോൾരഹിത സമനില എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത്ര ത്രില്ലിംഗ് ആയൊരു ഗോൾരഹിത മത്സരം ഈ ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല. ഏഷ്യൻ രാജ്യങ്ങൾ കരുത്തുകാട്ടിയ മത്സരവും നമ്മൾ കണ്ടു. ഇറാൻ ന്യൂസിലൻഡ് മത്സരം ഇരു ടീമുകളും 2 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. 7-ാം മിനിറ്റിൽ എസിയാൻ ന്യൂസിലൻഡിനു വേണ്ടി ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. 32-ാം മിനിറ്റിൽ റസിയാൻ ഇറാനായി സമനില നേടി. സമനിലയോടെ ആദ്യ പകുതി അവസാനിച്ചു. 55-ാം മിനിറ്റിൽ ജസ്റ്റ് തന്റെ 2-ാം ഗോളോടെ ന്യൂസിലൻഡിനെ മുന്നിലെത്തിച്ചു. സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. മോഹബിയിലൂടെ 64-ാം മിനിറ്റിൽ ഇറാൻ വീണ്ടും ഗോൾ നേടി സമനില നേടി. ഗ്രൂപ്പ് ജിയിൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി ടേബിളിൽ ഇടം പിടിച്ചു. ഇന്ന് രാവിലെ നടന്ന സൗദി അറേബ്യ ഉറുഗ്വേ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയാണ് ഏഷ്യൻ കരുത്തർ തളച്ചിട്ടത്. 80 മിനിറ്റ് വരെ സൗദി ഒരു ഗോളിന് മുന്നിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 41-ാം മിനിറ്റിൽ അൽ ആമിർ നേടിയ ഗോളിൽ സൗദി മുന്നിലെത്തി. 80-ാം മിനിറ്റിൽ അരിജോ ആണ് ഉറുഗ്വേക്ക് സമനില നേടിക്കൊടുത്തത്. 2022 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ച് ശ്രദ്ധ നേടിയ സൗദിക്ക് ഇത്തവണയും മികച്ച തുടക്കമാണ് ലഭിച്ചത്. മുഹമ്മദ് സലായുടെ ഈജിപ്തും കെവിൻ ഡി ബ്രൂയിന്റെ ബെൽജിയവും ഏറ്റുമുട്ടിയപ്പോഴും സമനില തന്നെയായിരുന്നു ഫലം. 20-ാം മിനിറ്റിൽ ബെൽജിയത്തെ ഞെട്ടിച്ച് അഷർ ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. 2-ാം പകുതിയിൽ ഹനിയിലൂടെ ബെൽജിയം സമനില പിടിച്ചു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ഫുട്ബോൾ പ്രേമികൾ. പോർച്ചുഗൽ കോംഗോ മത്സരം രാത്രി 10:30 ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം നാളെ രാവിലെ 6:30 അൽജീരിയയുമായാണ്. ഓസ്ട്രിയ ജോർദാൻ മത്സരം നാളെ രാവിലെ 9:30 നടക്കും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ജനപ്രതിനിധിയിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്നുകൊണ്ട് ജീവിതമാർഗത്തിനായി പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ പരിധിയിലെ ശ്രീ ശരത്കുമാറാണ് കൃഷിയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അദ്ദേഹം തെക്കേക്കര കൃഷിഭവനിലെ മികച്ച കർഷകൻ കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്തെ കരുത്തുമായി കൃഷിയിലേക്കിറങ്ങിയ ശ്രീ ശരത്കുമാറിന്റെ കാർഷിക അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റിൽ പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത്

0: മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയറ്, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത്കുമാറിൻ്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കര കയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
1: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബപരമായിട്ടുമൊക്കെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50% സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
1: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു.
1: ഇപ്പോൾ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്ര ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായി വിട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിന് ശേഷം ഫിഷ് അമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷിയാകുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്കാകുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരി കൂടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാവും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയിൽ ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
1: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
2: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു, എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു, അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നത്, തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
1: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
2: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ച് തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
1: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളല്ല, ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം, അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടുക എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
1: ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പം അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?
2: നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിലെ ചീര നടും, അതേപോലെ തന്നെ

0: ഏത്തവാഴക്കിടയിൽ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള തണ്ണിമത്തൻ അടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
1: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്.
0: തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്കിലും നീട്ടിക്കിട്ടിയായിരുന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്തെ ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. ഇപ്പം എല്ലാം കൂടെ ഒക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല. നമുക്ക് സമയം തികയുന്നില്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്.
1: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
0: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാല് തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടൊരു തോടുണ്ട്. നമ്മൾ അതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
1: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പോൾ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പം ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെൻറ്റ് അല്ലെ 50 സെൻറ്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും. അത് രാത്രികാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പോൾ കൃഷിഭവൻ്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ 5 ഏക്കറായിട്ടുണ്ട്. അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും ആണ് ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത് കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം. ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്കു പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471980 9383471995 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
2: ഓണത്തിനൊരുക്കാം.

0: വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
4: മലബാർ
8: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യുമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലർക്കർ സെൽഫ് എന്യുമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1st തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് പോലീസ് വീണ്ടും ഉത്തരവിറക്കി. June 19 വായനദിന ആഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനദിന മുദ്രാവാക്യം. പൊതുസ്ഥലങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കും. സംസ്ഥാന ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകരെ ആദരിക്കും. ചിന്നക്കനാലിലെ കാട്ടണാക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാനാക്രമണത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: പുതിയ മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: चंदन का एहसास।
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കുമാർ സാനു പാടിയത് ചിത്രം 1942 എ ലവ് സ്റ്റോറി. ജാവേദ് അക്തറിൻ്റെ വരികൾക്ക് ആർ ഡി ബർമൻ്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി മുഹമ്മദ് റഫി പാടിയത് ചിത്രം ആത്മീ.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഇനി ആഗ് എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, സുനിധി ചൗഹാൻ, സുഖേന്ദർ സിംഗ് എന്നിവർ പാടിയത്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: Check it out, yo. Come on. Play on. What?

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: ഇനി റോക്കി എന്ന ചിത്രത്തിൽ ആശ ഭോസ്ലെ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില,
8: ഇളയനില
7: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
11: എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
12: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: സമയം 6:00. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. EPF റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തും പരിപാടി സംഘടിപ്പിക്കും. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1st ഘട്ടത്തിന് തുടക്കം കുറിച്ചു. വിവിധ കേന്ദ്ര ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ മയക്കുമരുന്ന് ശൃംഖലകളുടെ വേരറുക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിച്ച് അന്വേഷണം വ്യാപകമാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ നടത്താൻ സാധിക്കൂ. സംസ്ഥാനത്തെ നിപ്പ ഷിഗുല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 19 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. June 19 വായനദിനാഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാദിന മുദ്രാവാക്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM പ്രധാന വാർത്തകളിനി 7:00.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനകേളി.
1: ഇന്നത്തെ ഗാനകളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം സമൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി മായാമയൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ ചിത്രം പാടിയത് ഗാനശില്പികൾ യൂസുഫലി കേച്ചേരി, മോഹൻ സിത്താര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനകേളിയിൽ ഇനി നക്ഷത്ര താരാട്ട എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുതഞ്ചേരി, മോഹൻ സിത്താര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനക്കിളിയിൽ ഇനി ഒരു രാഗം പലതാളം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും

മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു.

0: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി, 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ വന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും, സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
1: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ

0: വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808-ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: മഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ഗാനകേളി.
1: ഗാനക്കേളി തുടരുന്നു. ഇനി പൊന്നി എന്ന ചിത്രത്തിൽ മാധുരി പാടിയത് പി ഭാസ്കരൻ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചമ്പക്കുളം തച്ചൻ ഈ ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, രവീന്ദ്രൻ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ആകാശഗംഗ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. എസ് രമേശ് നായരുടെ വരികൾക്ക് ബേണി ഗ്നീഷ്യസിന്റെ സംഗീതമാണ്.

0: 103.6 റിയൽ എഫ്എം.
1: ഇന്നത്തെ ഗാനകേളി ഇതുവരെ
2: റീഗൽ ജുവല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: സമയം 7:00. എഫ്എം പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യുമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യുമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികളും വഴി മാത്രം. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. വിവിധ കേന്ദ്ര ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ മയക്കുമരുന്ന് ശൃംഖലകളുടെ വേരറുക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് അന്വേഷണം വ്യാപകമാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ള വിവാദ നിയമനങ്ങളിൽ തിരുത്തൽ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒള്ളവണ്ണ സ്വദേശിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിലും മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. ICC 2020 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. അല്പസമയത്തിനകം ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11:00 ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. FM പ്രധാന വാർത്തകളിനി രാത്രി 8:00.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗിൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്.

0: വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A.J. തിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണ് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകളുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു.

അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇപ്പോൾ ലളിതഗാനങ്ങൾ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ കെ മാമലേ ബോത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മെ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മെ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് ഇന്യുമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ സെൽഫ് ഇന്യുമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്ര പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീളയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് KSRTC. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 105 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 109 പേരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ സ്വദേശിക്കാണ് റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിലും മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808-ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഒരു നൂറ്റാണ്ട് മുൻപ് ജർമ്മൻ സംഗീത ഗവേഷകനായ അഡ്രിയാൻ ആർനോൾഡ് ബാക്കെ കേരളത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഈ ഒരു പഠനത്തിന്റെ പ്രസക്തി കൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കിട്ടിയത്. കാരണം പലപ്പോഴും അത് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്ന ആളുകളൊന്നും ഇതുപോലെയുള്ള വിഷയങ്ങളല്ല എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെലോഷിപ്പിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു?
4: ഫെലോഷിപ്പിലേക്കുള്ള ജേണി ഒരു വലിയൊരു പ്രോസസ്സാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതൊരു ഓപ്പൺ കോൾ ആണ്. Beyond all the subject, anybody who possesses one PhD, they can apply for the postdoctoral fellowship. അപ്പൊ ഇതൊരു സബ്ജക്റ്റ് അല്ല, പല സബ്ജക്റ്റുകളും ഉണ്ടാവാം ഒരു കോൾ ഫോറിൽ. അപ്പൊ അതിൽ ഹിസ്റ്ററി ഉണ്ടാവാം, സോഷ്യോളജി ഉണ്ടാവാം, എക്കണോമിക്സ് ഉണ്ടാവാം, എഞ്ചിനീയറിംഗ് ഉണ്ടാവാം, പലതുണ്ടാവും. അതിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ ഇത് ഫെലോഷിപ്പ് കിട്ടുക നമ്മളുടെ പ്രൊജക്റ്റിന്റെ മെറിറ്റിനനുസരിച്ചിട്ടാണ് കിട്ടുക. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്ത ആളുകൾ ഉണ്ടാവാം, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ എല്ലാം മാനദണ്ഡം നമ്മളുടെ പ്രൊജക്റ്റ് എത്ര വലിയ സ്ട്രോങ് ആണോ, അതിൻ്റെ ഒരു നോവൽറ്റി ഉണ്ടോ, നമ്മളുടെ CV എത്ര സ്ട്രോങ് ആണോ,

0: ഇതിനെല്ലാം കൂടെ അനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അക്കാഡമിക് ബാക്കപ്പും കൂടെ ഇതിനെ പരിഗണിച്ച് പ്ലസ് നമ്മളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ കിട്ടുക. ഞാൻ പി എസ് എം ഒ കോളേജിൽ പഠിച്ചതാണ്. പി എസ് എം ഒ കോളേജിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു, പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി. അപ്പോൾ ആ ഒരു ജേണിയിലൂടെയാണ് ഇതിലേക്ക് പിന്നെ റിസർച്ചിലേക്ക് കടന്നു വരുന്നത്.
1: ഇപ്പോൾ ഈ വർഷം പറയുകയാണെങ്കിൽ ഈ ഫെലോഷിപ്പ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന്?
0: ഇന്ത്യയിൽ നിന്ന് ഈ ഫെലോഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-15 ആളുകൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം ഒരു ലാസ്റ്റ് ഇയേഴ്സിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-15 ആളുകൾക്കാണ്.
1: ഇത് എല്ലാ വിഷയവും ചേർത്തിട്ടുള്ള ആളുകൾ,
0: എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട്, എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട് ഓൾ ഇന്ത്യ ഒരു 10-15 എന്ന രൂപത്തിലാണ് ഈ ഒരു ഫെലോഷിപ്പ്.
1: ഒരു 10 പേരിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ്.
0: വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മളുടെ വോയിസിനെ കുറിച്ചും നമ്മളുടെ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു വോയിസിനെ കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നതിലേക്ക് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയത്, അതൊരു പുതിയൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിലേക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയത് എനിക്ക് കിട്ടി എന്നതിനേക്കാളും വലിയൊരു സന്തോഷം തരുന്ന കാര്യം കൂടെയാണ്.
1: ഈ ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പ് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ളതാണല്ലോ.
0: അതെ, അതെ,
1: അതെ. അപ്പോൾ താങ്കൾ ഈ ഒരു സർവകലാശാല ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ അതിന്റെ പഠനം കുറച്ചുകൂടി നന്നാവും എന്നുള്ളതുകൊണ്ടാണോ?
0: അത്രയാണ്. കാരണം അതിന് കുറച്ചും കൂടെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഫാക്കൽറ്റി നമുക്ക് കിട്ടും. പിന്നെ ഒരു എത്നോമ്യൂസിക്കോളജിയിൽ വളരെ പ്രശസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പീസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പല പെർസ്പെക്റ്റീവിലും കൂടെ ഈ യൂണിവേഴ്സിറ്റി നമുക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഫാക്കൽറ്റിയും ഫൈനലി ചൂസ് ചെയ്യാനുണ്ടായ കാരണം.
1: ഇപ്പോൾ താങ്കൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിനെയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വിദേശത്ത് നിന്ന് വന്ന് ഇന്ത്യയിലെ മ്യൂസിക്കിനെ റെക്കോർഡിക്കലാക്കി കൊണ്ടുപോകണമെങ്കിൽ അതിൽ കേവലം മാപ്പിളപ്പാട്ട് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, മറ്റു തരത്തിലുള്ള പാട്ടുകളെല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ താങ്കൾ?
0: എക്സാക്ട്ലി, മാപ്പിളപ്പാട്ട് മാത്രമൊന്നുമല്ല, നമ്മളുടെ ഒരു ഏരിയയിൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു, എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചു എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ പല പാട്ടുകളും, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രൈബൽ സോങ്ങുകളാവട്ടെ, ഫിഷിംഗ് കമ്മ്യൂണിറ്റി സോങ്ങുകളാവട്ടെ, അവരുടെ ഉള്ളിലുള്ള വല ഉണ്ടാക്കുമ്പോഴുള്ള സോങ്ങുകൾ, ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ്ങുകൾ, മീൻ പിടിക്കുമ്പോഴുള്ള സോങ്ങുകൾ, പുള്ളുവൻ പാട്ടുകൾ, അത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോങ്ങുകൾ. മേ ബി ഞാനിപ്പോൾ ഈ ഒരു പോകുന്ന യാത്ര അതിലേക്കുള്ളൊരു തുടക്കമാകും. സോ ഈ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയിലൂടെ മറ്റു പാട്ടുകളിലേക്കും കൂടെ കടന്നു ചെല്ലാനും ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മൾ കേൾക്കാത്ത വോയിസിനെ റിട്രീവ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
1: താങ്കളൊരു കലാകാരനാണ്, മാപ്പിളപ്പാട്ടും കോൽക്കളിയും എല്ലാം അവതരിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 100 വർഷം മുൻപ്, ഒരു 100 വർഷം മുൻപുള്ള മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ സംഗീതം എപ്പോഴും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ 100 വർഷം മുൻപുള്ള ഒരു റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഇന്നത്തെ ആലാപന ശൈലിയുമായിട്ടോ വരികളിലോ ഒക്കെ കാര്യമായ ഒരു വ്യത്യാസമുണ്ടോ?
0: പാട്ടിനൊരു ജേണി ഉണ്ടല്ലോ, അത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഡിക്കേഡ്സിലും ഓരോ കമ്മ്യൂണിറ്റിയിലും അവരുടെ കൾച്ചറുമായിട്ട് അവരുടെ വേ ഓഫ് ലിവിങ്ങുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നൊരു പെർസ്പെക്റ്റീവ് അതിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നിൽക്കുന്ന പാട്ടാണോ അന്നുള്ളത് എന്ന് പെട്ടെന്നൊന്നും ഒരു ആൻസർ അതിന് പോസിബിൾ അല്ല. കാരണം നമ്മൾ ഇന്നത്തെ പാട്ടുകളൊക്കെ കുറച്ചും കൂടെ ആളുകളുടെ ഒരു വൈബ്രൻസി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോങ്ങുകൾ, പക്ഷെ അന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകളുടെ വേറൊരു രൂപം എന്ന് വേണം നമുക്കതിനെ പറയാൻ.
1: ഇപ്പൊ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ?
0: കോൽക്കളിയുടെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു ആ കോൽക്കളി പാട്ട്.

നിന്ന് ഇങ്ങനെ മനസ്സിലേക്ക് പാടുന്ന പാട്ടുകളാണ് 1938 പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം ഒരു ഇമോഷണലി നമ്മൾ വലിയ അറ്റാച്ച്ഡ് ആയിപ്പോവും ഈ പാട്ട് കേൾക്കുമ്പോൾ. നമ്മളുടെ ഒരു, ഞാനതിന് പലപ്പോഴും പറയാറുണ്ട്, ഒരു മൈൻഡ് ബോഡി ജർക്കിങ്, നമ്മളുടെ ഒരു മനസ്സിലേക്കും ബോഡിയിലേക്കും അതിൻ്റെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരാറുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു അന്നത്തെ റെക്കോർഡിങ്ങിൻ്റെ ഒരു പരിമിതികൾക്കിടയിലും ആ ഒരു സുഖം നമുക്ക് ആ പാട്ടുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും എന്നതാണ്. പക്ഷേ ഇന്നത്തെ പാട്ടുകൾ, ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും കലോത്സവങ്ങളിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ കുറച്ചും കൂടെ വേറെ രൂപത്തിലുള്ള പാട്ടുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം

0: ഈഷ്കുട ചിന്ത മികന്ധര ശിക്കുളലങ്ക മുന്തി ബഹർ നീന്തിട ഈഷ്കുട ചിന്ത മികന്ധര ശിക്കുളലങ്ക ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു
1: സാധനങ്ങളിലൊന്നും
0: ആ റിതത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഇന്നൊക്കെ കുറച്ചും കൂടെ ഒരു റിതമിക് പാറ്റേണും അതിൻ്റെ നൊട്ടേഷണൽ സിസ്റ്റത്തിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങൾ കാല അനുസൃതമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അർണോൾഡ് അഡ്രിയൻ ബാക്കേ പോലും ഒരു 1870s നമ്മൾ ഈ ഒരു റെക്കോർഡിങ് സാധനങ്ങൾ, ഒരു വോയിസ് മനുഷ്യൻ്റെ റെക്കോർഡ് ചെയ്യുന്നു, അത് വീണ്ടും തിരിച്ച് കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാക്സ് സിലിണ്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്കോർഡിങ് ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി റെക്കോർഡിങ്ങും അർണോൾഡ് ആഡ്രിയൻ ബാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ജർമ്മനിയിൽ അത് അവൈലബിളും ആണ്. ലോകത്തിൽ ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നോളജി നമ്മളുടെ പാട്ടുകളെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ചർ ഉപയോഗിക്കുന്നുണ്ട്, അത് ഷുവറാണ്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവായത് കാരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ചെയ്താൽ അത് ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടുന്നൊരു ഡിവൈസ് ആയതുകൊണ്ടാണ് ടെഫി ബാൻഡിലേക്ക് പോകുന്നത്. റെക്കോർഡിംഗ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ അതേ ടെക്നോളജി ഉപയോഗിച്ച് സൗണ്ട് റെക്കോർഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം നമ്മളുടെ മലബാറിനും കേരളത്തിനും പറയാനുണ്ട് എന്നുള്ളത് ഷുവറാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അത് നമുക്ക് അവൈലബിൾ ആവുന്നത് അല്ലേ?
0: കറക്റ്റ്.
1: കണ്ടെത്താനും കഴിയുന്നത്
0: ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും അതിന് മുമ്പുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനൊക്കെയുള്ള നിമിത്തമാകും ഈ ഒരു ജേണി, ഈ ഒരു ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അല്ലാതെ തന്നെ ഇപ്പോൾ യൂറോപ്പിലെയൊക്കെ മറ്റ് പല സർവകലാശാലകളിലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള റെക്കോർഡിങ്ങുകൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോയത് ഉണ്ടാവാമല്ലോ.
0: ഷുവർ ഷുവർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു പരിമിതമായ റീഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത് സൗത്ത് ഏഷ്യയെക്കുറിച്ച്, ഇൻക്ലൂഡിങ് സൗത്ത് ഇന്ത്യയെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോക്ക് മ്യൂസിക്കിനെ കുറിച്ചും അത്തരത്തിലുള്ള സോങ്ങുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഗവേഷണം നടത്തി സൂക്ഷിച്ചത് അർണോൾഡ് ആഡ്രിയൻ ബാക്കേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മുമ്പേ ആളുകൾ ഉണ്ടാവാം, നമുക്കറിയൂല. പക്ഷേ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ സാധിച്ചിട്ടില്ല, മേ ബി ഉണ്ടാകാം. നമ്മളുടെ ഈ ഒരു സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ മേ ബി പറ്റിയേക്കാം. അതൊക്കെ നമ്മളുടെ ഇതിൻ്റെ ഭാഗമാണ്. റിസർച്ചർ പൂർണ്ണമാകുന്നത് നമ്മളുടെ ആളുകളെയും കൂടെ അതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. ഫുൾ ബ്രൈറ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ അപ്പുറമുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൽ പോലും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അമേരിക്കയിൽ തിരിച്ചു വന്ന് നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോങ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവരുടെ അറിവ് ഈ ഒരു സോങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ്.
1: അത് വലിയൊരു കാര്യമാണ് അല്ലേ?
0: ഓ, പിന്നെ നമ്മളുടെ നാടിനെ കുറിച്ചുള്ള ഒരു ഹെറിറ്റേജ്.
1: പ്രത്യേകിച്ചും താങ്കളുടെ സ്വദേശമൊക്കെ ഇതിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു നാടാണ് പരപ്പനങ്ങാടിയൊക്കെ.
0: എന്റെ നാടും കൂടെ അതിനു വേണ്ടിയുള്ള ഒരു സോഴ്സ് ആണ് എന്നതാണ്.
1: അതെ, ഒരു നാടിന്റെ ഒരു ചരിത്രം അന്വേഷിച്ച് പോവുകയാണ് അപ്പോ.
0: കറക്റ്റ്, നമ്മളുടെ നാടിന്റെ ചരിത്രത്തെ അന്വേഷിച്ച്
1: അമേരിക്കയിലേക്ക്,
0: പാട്ടിലൂടെ എങ്ങനെയാണ് ഒരു അറബിക്കടൽ കടന്ന് അറ്റ്ലാന്റിക് കടൽ കടന്ന് ഒരു പാട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നൊരു ജേണിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
1: വലിയൊരു ഒരു സ്വപ്ന സമാനമായ ഒരു യാത്രയായത് മാറട്ടെ. അതോടൊപ്പം സമാനമായി ഇത്തരത്തിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയോ മലബാറിലെയോ നഷ്ടപ്പെട്ടു പോയ സംഗീതത്തെ അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഗവേഷകരുണ്ടോ? സമാന വിഷയങ്ങളിൽ ഗവേഷണം നടന്നതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ?
0: നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ, മ്യൂസിക്കോളജി പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അർണോൾഡ് ആഡ്രിയൻ ബാക്കിയുടെ ഗവേഷണം നടത്തുന്നതായിട്ട് ആരും നമ്മളുടെ കേരളത്തിൽ ഇല്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് ആമി കാത്തലിൻ ജെറാസ് ബോയ് ആണ് അതിൻ്റെ ചില സാധനങ്ങൾ ഇന്ത്യയിൽ പഠിച്ചത്. വേറെ ആരും അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ളൊരു പഠനം നടത്തിയതായിട്ട് ഇല്ല. പിന്നെ വെസ്റ്റ് ബംഗാളിലെ റെക്കോർഡിങ്സിനെ കുറിച്ച് അവിടുന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെയൊക്കെ ഇദ്ദേഹം ആ റെക്കോർഡിങ്സിലൊക്കെ ഇദ്ദേഹം അർണോൾഡ് ബാക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഇവിടെയുള്ള ഒരു റിസർച്ച് സ്കോളർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഒരു എക്സ്റ്റെൻസീവ്ലി ഇദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ശബ്ദത്തെക്കുറിച്ച് പഠനം പല മേഖലകളിലുണ്ട്. പക്ഷേ ഈ ഒരു വോയിസ് റെക്കോർഡ് എസ്പെഷ്യലി റിലേറ്റഡ് ടു അർണോൾഡ് ആഡ്രിയൻ ബാക്കേ എന്ന് പറയുന്ന ഒരു റിസർച്ച് നമ്മളുടെ കേരളത്തിലും മലബാറിലും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിൽ തന്നെ വളരെ
1: നടന്നിട്ടുണ്ടാവില്ല. അതെ, ഇനി താങ്കളൊരു ഗവേഷകൻ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 500 വർഷം മുന്നിലേക്ക് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഭാവിയിലേക്കായിട്ട് നമ്മളായിട്ട് ചെയ്യേണ്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആർക്കൈവൽ പരിപാടികൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ?
0: നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും 2030 ഗോളൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ ചുറ്റുപാടിനെ, കടലിനെയും

0: നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെയും സംരക്ഷിക്കുന്ന പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മളുടെ പാട്ടുകളും കലാരൂപങ്ങളും. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്തരത്തിലുള്ള പാട്ടുകളിലേക്കും കലാരൂപങ്ങളിലേക്കും എങ്ങനെ കൊണ്ടുവരും എന്നതാണ്. നമ്മളിന്ന് പാടുന്ന പല പാട്ടുകളും നമ്മളിന്ന് പെർഫോം ചെയ്യുന്ന പല കലാരൂപങ്ങളും നമ്മളുടെ മാത്രമല്ല, നമ്മൾക്ക് 1920 മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടിയതാണ്, അത് 2130 കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് ഇന്ന് ആ റെക്കോർഡിങ്സിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ഒരു സോഴ്സ് പോലും അവൈലബിൾ അല്ല. അമേരിക്കയിൽ പോയിട്ടാണ് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകണം. ഇനി നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ച് ഇതാണ്. 2020 26 നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴുള്ള ഈ ഡേറ്റുകളിലുള്ള പാട്ടുകൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട്? 2130 ജനിക്കാനുള്ള ഒരു കുട്ടിയുടെ അന്നത്തെ സസ്റ്റൈനബിൾ ലേൺ അബൌട്ട് ദ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്യൂച്ചർ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതിലേക്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു റെക്കോർഡിംഗ് സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആർക്കൈവ്സിലാണ് കുറേ കൂടെ വോയിസ് റെക്കോർഡിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്, കുറച്ചുകൂടെ ശേഷമാണെങ്കിൽ പോലും. അപ്പോൾ അത് വിപുലമായിട്ട് ഇത്തരം സോങ്ങുകളെ നമ്മൾ സൗണ്ട് ആർക്കൈവ്സുകളായിട്ട് സൂക്ഷിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാക്കണം, ഉണ്ടാക്കും. ഈ ഒരു പുതിയ പെർസ്പെക്റ്റീവൊക്കെ അതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മുടെ നാടിൻ്റെ സംസ്കാരം, സംഗീതം ഇവയെല്ലാം അന്വേഷിച്ചുകൊണ്ട് മലബാറിൽ നിന്നും താങ്കൾ പുറപ്പെടുകയാണ് അമേരിക്കയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക്. അത് നല്ല രീതിയിൽ ആ പഠനം നടത്തട്ടെ. കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ സംസാരിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ അവിടെ പോയി പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് സംസാരിക്കാനുണ്ടാവുമെന്നറിയാം. അത് തിരിച്ചു വന്നതിന് ശേഷം ഒന്നുകൂടി ആകാശവാണിയിൽ വന്ന് അത് പങ്കുവെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
2: മാപ്പിളപ്പാട്ടുകളെ ആസ്പദമാക്കിയുള്ള ഗവേഷണത്തിന് ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: The Real FM 103.6.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണമലരുകൾ. ഇന്നാദ്യം ബാബുമോൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം.

0: ISIമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ഇനി ONV കുറിപ്പിന് വരികൾക്ക് HUMR സംഗീതം പകർന്ന് S ജാനകി പാടിയത്. ചിത്രം ചീഫ് ഗസ്റ്റ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ചിത്രം ഹെലോ ഡാർലിംഗ്, വലാരാമവർമ്മയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുരോർമ്മകളുമായി സുവർണ മലരുകൾ തുടരുന്നു. ഇനി യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് എ ടി ഉമർ സംഗീതം പകർന്ന് സുശീല പാടിയ ഗാനം, ചിത്രം കല്യാണപ്പന്തൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി പി ഭാസ്കരനും വി ദക്ഷിണമൂർത്തിയും ഒരുക്കിയ ഗാനം. പാടിയത് യേശുദാസും സുശീലയും. ചിത്രം മറ്റൊരു സീത.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: പത്മരാഗം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലെ ഒരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
4: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മില, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചിത്രം സിന്ധു, പാടിയത് യേശുദാസും വാണിജ്യറാമും. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സുവർണ മലരുകളിൽ ഇനി സൂര്യവംശം എന്ന ചിത്രത്തിൽ സുശീല പാടിയത്, വല രാമവർമ്മയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകൾ ഇവിടെ സമാപിക്കുന്നു. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9.

0: ഒരു തെരുവിന്റെ കഥ.
1: പഴയ മിഠായി തെരുവിനെയും അവിടെയുണ്ടായിരുന്ന മനുഷ്യരെയും പറ്റിയുള്ള ഓർമ്മകൾ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി പങ്കുവച്ചതിന്റെ മുൻപുള്ള ഭാഗങ്ങൾ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പല്ല് ഡോക്ടർമാര് രണ്ടുപേരുണ്ടായിരുന്നു അവിടെ, ഒന്ന് ഡൊറാനും ഒന്ന് പാറൻസും. ഈ പാറൻസ് പൽപ്പൊടിയാണ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു പൽപ്പൊടി. ഈ പാറൻസ് കെട്ടിടം പാറൻസിൻ്റെ അല്ല, പാർസി അഞ്ചുമാൻ ബിൽഡിംഗ് എന്ന അതിൻ്റെ പേര്. ഈ പാർസി അഞ്ചുമാൻ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കണം, അതിൻ്റെ പടികൾ കാണണം. ഇത് വളരെ ആയാസകരമായിട്ട് മുകളിലേക്ക് പോവുകയും മിഠായിത്തെരു മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കാനും പറ്റിയ അവസ്ഥയിൽ അന്ന് ഈ പാർസിയുടെ ഏറ്റവും വലിയ തലവൻ ചെയ്തു വെച്ചു. അവരുടെ സ്വന്തം അഗ്നിക്ഷേത്രം തൊട്ടടുത്തുണ്ട്. ഇതിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് കടയുണ്ടായിരുന്നു, എൻ്റെ ബന്ധുവിൻ്റെയായിരുന്നു, ടോയൊക്കെ വിൽക്കുന്നത്. അതിൻ്റെ മേലെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പല്ല് ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ ഒരു വടകരയിൽ നിന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ പല്ലിന് കുഴപ്പമാവുകയോ അല്ല അയാളെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ മനുഷ്യൻ വൈകുന്നേരം ഒരു 4-4.5 മണിയാകുമ്പോഴത്തേക്കും ഒരട്ടി നോട്ടീസ് അടിച്ചിട്ട് ഈ ഡെൻ്റൽ ഡോക്ടർക്കെതിരെയുള്ള ഒരു നോട്ടീസ്. അത് ഞങ്ങൾ കടന്നു പോകുന്ന എൻ്റെ കസിൻ്റെ വീട്ടിലെ മുന്നിലാണ് നിൽക്കുക. രാത്രി 8 മണി വരെ ഈ നോട്ടീസ് ഇങ്ങനെ കൊടുക്കും. ഈ നോട്ടീസ് ഞാനിങ്ങനെ കരുതി വെച്ചിട്ട് ഏകദേശം ഒരു 100 നോട്ടീസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ ഡോക്ടറടുത്തേക്ക് ആൾക്കാരിങ്ങനെ പോയി കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് മുട്ടായിത്തരത്ത് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചുള്ള ഒരു സാധനം ഒരു കൊളംബാ സ്റ്റോഴ്സിലെ തുണിപ്പീഡിയ, കണ്ണൂർ ഷോപ്പ്. കണ്ണൂർ ഷോപ്പുകാരാണ് ആദ്യമായിട്ട് ഈ തുണി വ്യവസായത്തിൽ 100-120 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. അവരെ ബാക്കികളാണ് ഇപ്പോഴുള്ള എല്ലാം. ഇപ്പം നസറുദ്ദീനൊക്കെ ആ കുടുംബത്തിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അളകാപുരി പോലെ തന്നെ പ്രശസ്തമായ ശാന്തഭവൻ. കുടിയേറ്റ കർഷകർ നേരിട്ട് ഓടി എത്തിക്കഴിഞ്ഞാൽ ശാന്തഭവനിൽ താമസിക്കുകയും കോർത്തനോട് പോയിട്ട് അണ്ടിയും മുളകുമൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് ആഹ്ലാദിക്കാൻ. ഈ ആഹ്ലാദെന്ന് പറയുന്നത് അവിടുത്തെ മസാല ദോശയും ദോശയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ആഹ്ലാദമാണ്. അങ്ങനെ രണ്ട് സ്ഥലമേ ഉള്ളൂ, ഒന്ന് കോമളം. ഈ കോമളത്തിലെ അന്നത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ ചാപ്സ്, മട്ടൻ ചാപ്സ്, പൊറോട്ട, പുട്ട്, വെള്ളയപ്പം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ശങ്കരൻ ബേക്കറി 100 കൊല്ലം മറ്റേ തികഞ്ഞു. ശങ്കരൻ ബേക്കറിയിൽ ആൾക്കാർ പോവാതിരിക്കില്ല. പിന്നെ ഇതിലൊക്കെ മുമ്പ് വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, കുട്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്. നമ്മളുടെ ഇപ്പോഴത്തെ നാടക നടനും സിനിമാ നടനുമായ സുരേഷ് ബാബു അവിടെ ഇരുന്നിട്ട് മരുന്ന് വിൽക്കുന്ന കാലം ഞാൻ അതിലേ കടന്നു പോയത് കണ്ടതായിട്ട് ഇപ്പോഴും അവൻ ഓർമ്മിക്കാറുണ്ട്. അവിടെ രാത്രി മരുന്ന് കിട്ടുമായി. പാമ്പ് കടിക്കുള്ള മരുന്ന് കിട്ടുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. അത് ഈ കുട്ടൻ ബ്രദേഴ്സുകാർ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കുട്ടൻ ബ്രദേഴ്സിൻ്റെ മുതലാളി ഉണ്ടാക്കിയതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ കുളം. അവിടെ നോക്കിയാൽ കുട്ടൻ ബ്രദേഴ്സിൻ്റെ പേര് കാണാം. പിന്നെ ഗുജറാത്തികൾ ഏറ്റവും കൂടുതൽ ദീപക് സ്റ്റോഴ്സ്, പങ്കജ് സ്റ്റോഴ്സ്. പങ്കജ് സ്റ്റോഴ്സിൻ്റെ തുണിപ്പീഡിയയിലെ ഒരു ബന്ധുവായിട്ടാണ് ആദ്യമായിട്ട് മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട രാധികയെ കല്യാണം കഴിച്ച് ദൂരദേശത്തേക്ക് കൊണ്ടുവന്ന് പങ്കജ് ബുലാനിയുടെ ആരോ ആണെന്നെൻ്റെ ഒരു ഓർമ്മയുണ്ട്. മിഠായിത്തെരു എന്ന് പറയുന്നത് ഒരു ലോകമാണ്. ആ ലോകം ഇന്ന് വിളിച്ചു പറഞ്ഞ് തുണിപ്പീഡിയ ആ രീതിയിലായിപ്പോയി. പണ്ട് വൈറ്റ് ഷോപ്പിൽ പോകാം, ഡ്രസ് ലാൻഡിൽ പോകാം, പെസഫിക് സ്റ്റോറിൽ പോകാം. ഈ പെസഫിക് സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ അന്ന് കോയമ്പത്തൂർക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. പെസഫിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ

നിലയാണ് അവിടെ. ഏതൊക്കെ വേണോ എല്ലാം അതൊക്കെ പോയി. പസഫിക് സ്റ്റോറിൻ്റെ മുകളിൽ പോയാൽ പട്ട് തിരഞ്ഞു പോയാൽ അങ്ങോട്ട്. അന്ന് പിന്നെ പട്ട് കിട്ടണമെങ്കിൽ തളിയിൽ പോകണം, ശിവപ്രസാദ് എന്ന് പറയുന്നത്. അതിലുപരി പട്ടുകൾ ശേഖരിച്ച ക്ഷണ ഇവരാണ്, പസഫിക് സ്റ്റോറുകാരാണ്. അതേമാതിരി മൂക്കുപൊടിക്ക് വേണ്ടി മാത്രം ആളുകൾ പോകുന്ന ഒരു മുട്ടായിത്തൊരു കട ഉണ്ടായിരുന്നു. അയാളൊരു വലിയ ഈ ചിരട്ടയിലിങ്ങനെ പൊടിയിട്ടിട്ട് മൂന്ന് തരം സുഗന്ധരാജ്യം എന്തൊക്കെയാണ് അതിൻ്റെ പേര്. ഈ സിഗരറ്റ് പാക്ക് അന്ന് ഒരു ഭാഗം സിൽവറും ഒരു ഭാഗം ബ്രൗൺ പേപ്പറും ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മടക്കി നാലാക്കി തരും. ഇത് വാങ്ങുന്ന ഞങ്ങൾ അപ്പോൾ തുടങ്ങും തുമ്മാൻ. ഈ അതൊരു വല്ലാത്ത രസമാണ്. ഇതേ കോർട്ടോടെ തന്നെയായിരുന്നു ഏറ്റവും പ്രശസ്തനായ മാരാര് പുസ്തക വിൽപ്പന, ടൂറിംഗ് ബുക്ക് സ്റ്റാൾ. അത് മിഠായിത്തെരയുടെ തുടക്കമാണ്. അന്നൊരു ചെറിയ കടയായിരുന്നു. ഈ മാരാരുടെ TVS അവിടെ നിന്ന് വളർന്നിട്ടാണ് മുതലക്കുളത്തെത്തിയത്. മാരാര് മിഠായിത്തെരുവിലൂടെ സൈക്കിള് ചവിട്ടി നടന്നിട്ട് പുസ്തകം വിറ്റ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാരാര് കിഡ്സൺ കോർണറിൽ നിന്ന് വളഞ്ഞ് മാനാഞ്ചിറയിലേക്ക് വരുന്നതിൻ്റെ അവിടുന്ന് നേരെ ഒരു റോഡുണ്ടായിരുന്നു, മാനാഞ്ചിറയുടെ തിണ്ണകൾ. അതൊരു അസാധ്യ റോഡ്. അത് നഷ്ടപ്പെട്ടത് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. അന്ന് ടാഗോർ പാർക്ക് ഒരു വശത്തും ഓപ്പോസിറ്റ് അൻസാരി പാർക്കുമായിരുന്നു. ഈ പാർക്കിലൂടെ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടത്തേക്കൊക്കെ എത്താം. ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് അവിടെ ഈ BM ഗേൾസ് ഹൈ സ്കൂളിൻ്റെ തിരച്ചലിൽ മയിലെണ്ണക്കാരുണ്ടാവും. ഒരു 10-20 ചത്ത മയിലിനെ ഇങ്ങനെ വെച്ച് ഒരു പ്രത്യേക വേഷം. അത് പിന്നീട് ഫാൻസി ഡ്രസ്സിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മയിലെണ്ണക്കാരനും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മയിലെണ്ണനെ കുറിച്ചൊന്ന് എഴുതാലോ. അങ്ങനെ ഞാനും ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് ഇവർക്ക് കൊടുത്തു. അന്ന് തന്നെ എൻ്റെ പത്രത്തിൽ കാലിക്കറ്റ് ടൈംസിൽ വലുതായിട്ട് മയിലെണ്ണൻ്റെ ഒരു വലിയ വാർത്തയൊക്കെ വന്നു. ഈ വാർത്ത ഫ്രെയിം ചെയ്തു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര ഓർമ്മപ്പെട്ടിട്ട് വേറെ എവിടെയോ എത്തിയപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഈ മയിലെണ്ണ ഭയങ്കര കച്ചവടം. മലയാളികൾ മുഴുവൻ ഈ മയിലെണ്ണ വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇയാളെ. അപ്പോൾ അയാളിങ്ങനെ എന്നെ നോക്കി, ഞാനും നോക്കി. അപ്പോൾ ഒരു മലയാളം എഴുത്ത് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വായിച്ചു നോക്കുമല്ലോ, ഈ ഇവരെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ഇതെടുത്ത് നോക്കുമ്പോൾ ശ്രീകുമാർ എഴുതിയ ലേഖനാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഈ മുട്ടായിത്തരി എനിക്ക് തന്നൊരു വലിയ പബ്ലിസിറ്റിയാണ്. ഇന്നത്തെ പോലെ ഓടാനൊന്നുമില്ല. ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ? ആ മയിലെണ്ണക്കാരൻ ഈ സാധനം കാണിച്ചിട്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റാണ് അവർ കാണിച്ചത്. ശരിക്കും എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചന്തകളിൽ വരുന്ന സാധനങ്ങൾ മുഴുവൻ ഈ പാളയത്തിനും മുട്ടായിത്തരുന്നതിനും ഇടയിലുള്ള സ്ഥലമാണ് ഇവർ ഉപയോഗിക്കുക. അന്ന് ഇന്നത്തെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അതിൽ വരുന്ന ഭയങ്കര ഭീകരമായൊരു ജന്തു പാമ്പുകളാണ്. പാമ്പിനെ ഇപ്പം ഭയങ്കര ഇപ്പം ജനം മുഴുവൻ പാമ്പിന് പിന്നാലെ എടുക്കുക ഫോട്ടോ എടുക്കാൻ. പക്ഷെ അന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ ഇവിടെ ഒന്നും ഓടണ്ട. ഇതിൻ്റെ ഒരു വേറൊരു കഥ പറയാം. എനിക്കൊരു മാധവേട്ടൻ ഉണ്ടായിരുന്നു. ഞാനീ സാധാരണക്കാരായിട്ടുള്ളൊരു ബന്ധമുള്ള അയാൾക്കും ഒരു സ്വല്പം മാനസിക അസുഖമൊക്കെ ഉണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ പ്രസ്സിലെ ഏറ്റവും നല്ല കമ്പോസിറ്ററായിരുന്നു മാധവേട്ടൻ. മാങ്കാവ് സ്വദേശിയായിരുന്നു. ഒരു കാക്കി ഡ്രസ്സും ഒരു ഇതിട്ടിട്ടു. എനിക്ക് പലപ്പോഴും ഭക്ഷണമൊക്കെ ഭീഷണി ഓഫീസിലേക്ക് കൊണ്ടുതരുന്ന ഒരാൾ. ഇയാൾ പോലീസ് സ്റ്റേഷനും ടൗൺ പോലീസ് സ്റ്റേഷനായിട്ട് നല്ല ബന്ധമായിരുന്നു. പഴയ പോലീസുകാർക്കൊക്കെ അറിയാം. എല്ലാ സഹായം ചെയ്തു കൊടുക്കും, ഭക്ഷണം പിടിച്ചു കൊടുക്കും. പിന്നെ ഈ പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാർക്ക് രാവിലത്തെ ഒരു ചായ ഉണ്ട്, അത് അവിടുന്ന് വാങ്ങി അത് കൊണ്ടു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നത് ഒരു SI മാറി. SIക്ക് ഇയാളുടെ ഒരു സ്വാധീനം, SIനേക്കാളും വലിയ സ്വാധീനം മാധവേട്ടനുണ്ടോയെന്നൊരു സംശയം തോന്നിപ്പോയി. പാവം ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ മാധവേട്ടൻ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം നേരത്തില്ല. ചായ വേണമെന്നൊക്കെ ചോദിക്കുക. ചായ കൊണ്ടിട്ട് അങ്ങനെ ഒരു ഒബീഡിയൻ്റ് ഒന്നുമില്ല ഇയാൾക്ക്. അയാൾ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ, നീ അനക്ക് ചായ വേണമെന്ന് ചോദിക്കുന്നത്? അപ്പോൾ വന്ന പാടന്നെ മാധവേട്ടൻ ഇയാളോടൊരു വലിയ ഒരു വലിയ സുഖം പോരാ. അയാൾക്ക് അതിലേറെ സുഖം പോരാ മാധവേട്ടനോട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാധവേട്ടനെ കണ്ടു. പറഞ്ഞു, പുതിയ SI മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ ഞാൻ അറിഞ്ഞു, പത്രക്കാർ വേഗം അറിയുമല്ലോ. ടൗൺ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഓഫീസ്. ഉടനെ മാധവേട്ടൻ പറഞ്ഞു, ഞാൻ അയാൾക്കൊരു പണി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, മാധവേട്ടൻ എത്ര ഈ ഉദ്യോഗം വന്നിട്ട് നിങ്ങൾ എന്ത് പണി കൊടുക്കുക? അല്ല, എനിക്കൊരു സമ്മാനം കൊടുക്കാമല്ലോ. മാധവേട്ടൻ ഉടനെ സമ്മാനം വാങ്ങാൻ പോകുന്നു. എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല. വൈകുന്നേരം 3 മണിയാകുമ്പോൾ എനിക്ക് എൻ്റെ ഓഫീസ് നോക്കിയാൽ ടൗൺ പോലീസ് സ്റ്റേഷൻ കാണാം. അവിടെ ഭയങ്കര ജനക്കൂട്ടം. 2 പോലീസുകാർ മാധവേട്ടനെ 2 കൈയും പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്താ സംഭവം അറിയില്ല. നോക്കുമ്പോൾ എന്താ വെച്ചാൽ, മുമ്പേ പറഞ്ഞ നാഗരാജാക്കന്മാരുണ്ടല്ലോ, അതിമനോഹരമായ കൊട്ടകളുണ്ടാവും, അതിൻ്റെ അകത്താണ് പാമ്പ്. ഇതിലൊന്ന് എടുത്തും കണ്ട് പൊതിഞ്ഞ് കെട്ടി നേരെ SIൻ്റെ

0: സാഷ്ടാംഗം നനച്ചിട്ട് പറഞ്ഞു, സാറ് പുതിയ ആളല്ലേ, ഞാനൊരു സാധനം നിങ്ങൾക്ക് തരികയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ തുണിയെടുത്ത് മാറ്റിയപ്പോൾ നല്ല കൊട്ട, കാണാൻ ഭംഗിയുള്ള കൊട്ട, ആർക്കും ഇഷ്ടാവല്ലോ. സ്വാഭാവികമായിട്ട് കയ്യിലുള്ള വടിയുണ്ട്, രണ്ട് തട്ട് ഈ കൊട്ടയമ്മ തട്ടി. തട്ടി കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പ് നേരെ പത്തി വിടർത്തി എണീറ്റ് നിന്നു. അതുമാത്രമേ മാധവേട്ടന് ഓർമ്മയുള്ളൂ. രണ്ട് കൈ കൊണ്ടും പോലീസുകാർ പിടിച്ച് കൊണ്ടുപോയി മാധവേട്ടനെ കുതിരോട്ടത്ത് കൊണ്ടാക്കി. അങ്ങനെ ഈ പാമ്പ് കളിക്കാരെ കൊണ്ട് മാധവേട്ടൻ കുതിരോട്ടത്തായ കഥയും മിഠായി തെരുവിൻ്റെ തന്നെയാണ്. ഈ മിഠായി തെരുവിന് ഇനിയും കുറേ കഥകളുണ്ട്, പറയാം, ഇനിയും പറയാം.
1: ഇതുവരെ കേട്ടത് മിഠായി തെരുവിനെ കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നേതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മിനിമിനിയും സംഘവും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇനി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്, ONV കുറിപ്പിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇനി ആറാം തമ്പുരൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രഞ്ജിനിയിൽ കേൾക്കാം. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവയേനിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു.

US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യുമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ സെൽഫ് എന്യുമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. ഇടുക്കി ജില്ലയിൽ രണ്ട് പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര യോഗാ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി മരിയൻ എഡ്ജുസിറ്റി ക്യാമ്പസിൽ നാടൻ അഗ്രോ ഫാമിന്റെ നേതൃത്വത്തിൽ 6 ഏക്കറിൽ ആരംഭിച്ച പുഷ്പകൃഷിയുടെ ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദീഖ് നിർവഹിച്ചു. അദാനി എയർപോർട്സ് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളവും ഗുവാഹത്തിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ബോർദലോയി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും 2026 ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 11 മണിക്ക് മുമ്പായി മെസ്സേജ് ചെയ്യുക 9400224440 ഈ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുക. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യം ചമയം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഗാനത്തിനെ കാതോർക്കുന്നു കാട്ടിലെ പീടികയിൽ നിന്നും ദീപ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി കാതോട് കാതോരം എന്ന ചിത്രത്തിൽ ലതിക പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന് സംഗീതം. ഇത് ഈ ഗാനം ആവശ്യപ്പെടുന്നു പ്രജിത് വട്ടക്കിണർ, പ്രജിത് വട്ടക്കിണർ മാളവിക പ്രവേശിനു വേണ്ടി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി റീജ പൊന്നശ്ശേരി ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് സാന്ത്വനം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

രഞ്ജിനിലിനി മുത്ത്. ഈ ചിത്രത്തിൽ രാധാ വിശ്വനാഥൻ പാടിയ ഗാനമാണ്. കെ എസ് നമ്പൂതിരിയുടെ വരികൾക്ക് പ്രദീപ് സിംഗിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതൊർക്കുന്നു. മിനി ചന്ദ്രൻ.

ഇനി ആവളയിലെ ശ്രുതി പ്രജീഷ് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനമാണ്. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: The Real FM 103.6.
5: രഞ്ജിനിയിൽ ഇനി മാലയോഗം എന്ന ചിത്രത്തിൽ ബാലഗോപാലൻ തമ്പി പാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു മുതുക്കാട് നിന്നും ബൈജു, രജീഷ് എന്നിവർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: രഞ്ജിനി
1: രഞ്ജിനിലിനി കടൽക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമാറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാതോർക്കുന്നു പ്രജിന വിനീഷ്, അമ്പലക്കുളങ്ങര.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി നോവൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുന്ദമംഗലത്ത് നിന്നും ഷീന.

0: നീയൊരിഷ്ടം.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ഇനി എതിർപ്പുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഉണ്ണി ആറന്മുളയുടെ വരികൾക്ക് ടി എസ് രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു അഞ്ചരക്കണ്ടിയിൽ നിന്നും, കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീജിത്ത്.

0: ഇനി അനർക്കലി എന്ന ചിത്രത്തിൽ ഷദബ് ഫരീദി, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനം, മനോജ് മുൻതഹിറിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ഈ ഗാനത്തിനെ കാതൊർക്കുന്നു ഷീബ ശശികുമാർ, ചാത്തമംഗലം.

ഇനി കനൽക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കക്കോടിയിൽ നിന്നും ഹരീഷ്.

പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഒരുപാട് നല്ല ഗാനങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങൾ തുച്ഛരം. അതുവരെ ഇവിടെ പറയട്ടെ, നല്ല ഗാനങ്ങൾക്കായി ആവശ്യപ്പെടുക. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷിജിൻ.